തവളകൾ ചേർന്ന് ഒരു വലിയ ഗോപുരത്തിന് മുകളിൽ കയറാൻ ഒരു മത്സരം നടത്തി. താഴെ നിൽക്കുന്നവർ എല്ലാവരും ഇത് അസാധ്യമാണ്, നിങ്ങൾക്കൊരിക്കലും അതിന് കഴിയില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് കേട്ട് മിക്കവാറും എല്ലാ തവളകളും തോറ്റു പിന്മാറി. എന്നാൽ ഒരു തവള മാത്രം ആരുടെയും വാക്കുകൾ ശ്രദ്ധിക്കാതെ ഗോപുരത്തിന് മുകളിൽ വിജയകരമായി എത്തിച്ചേർന്നു. അത്ഭുതപ്പെട്ട് മറ്റുള്ളവർ അതിന്റെ വിജയരഹസ്യം തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് ആ തവളയ്ക്ക് കേൾവിശക്തി ഇല്ലായിരുന്നുവെന്ന്. മറ്റുള്ളവരുടെ നിരുത്സാഹപ്പെടുത്തലുകൾ ആ തവള കേട്ടിരുന്നില്ല. മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾക്ക് നേരെ ചെവിയടച്ചാൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 12 കൊല്ലവർഷം 1202 കന്നി 25. തിങ്കളാഴ്ച

ஹாய் ஹலோ, குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே ஏலிக்குட்டி. அங்கே 7 மணி சமயம் கழிഞ്ഞപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച ദിവസം രാവിലെ ഞാൻ നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളും അപ്ഡേഷൻസും ഒക്കെ പറയാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ചെറിയൊരു കോൾഡ് ഉണ്ട്, അതാണ് സൗണ്ടിന് ഒരു മാറ്റം. അപ്പോൾ എന്തായാലും അതൊക്കെ തരണം ചെയ്ത് ഞാൻ നിങ്ങളുടെ കുറച്ച് പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു മോർണിംഗ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആസ് വി ഓൾ നോ, നമ്മളുടെ വീക്കെൻഡ് സെലിബ്രേഷൻസും കാര്യങ്ങളും ക്ഷീണങ്ങളും ഒക്കെ മാറ്റിവെച്ച് വീണ്ടും ബാക്ക് ടു റുട്ടീൻ പിടിക്കേണ്ട ഒരു ദിവസമാണ് നമ്മളുടെ മൺഡേ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ മൺഡേനെ ലേസി മൺഡേ എന്നാണ് വിളിക്കാറുള്ളത്. കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഒന്ന് ആലോചിക്കും, ഇന്ന് എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് സ്കൂളിലേക്കോ കോളേജിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ പോകാതിരിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത്. പക്ഷേ നമ്മൾ ആ ഒരു ഫ്ലോയിൻ്റെ ഒപ്പം പോയല്ലേ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ എന്തായാലും നമ്മളുടെ വീണ്ടും അടുത്തൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ദാറ്റ് നമ്മൾ എന്തായാലും ഫുൾ ഓൺ പവർ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഒരു പുതിയ വീക്കാണ്, പുതിയ തുടക്കമായിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞ വീക്കിൽ നമുക്ക് പറ്റിപ്പോയിട്ടുള്ള ആ ഒരു നെഗറ്റീവ് സാധനങ്ങളൊക്കെ അങ്ങോട്ട് മറന്നേക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എവറി മൺഡേ മോർണിംഗ് എനിക്ക് പറയാനുള്ളത്. സോ അത് തന്നെയാണ് ഞാൻ ഇന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. വെറുതെ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ പോവാൻ മടി പിടിച്ച് ണ്ട, നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് എന്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു ആ ഒരു പോസിറ്റീവ് വൈബിലായിരിക്കും നമ്മുടെ ആ ഒരു ദിവസം മുഴുവൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് മൺഡേ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീക്ക് മുഴുവൻ നമുക്ക് പോകാനുള്ളൊരു ഫ്യുവൽ ഇന്നത്തെ പോസിറ്റിവിറ്റിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. സോ എന്തായാലും നമ്മുടെ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടുണ്ട്, അതായത് എവറി മോർണിംഗ് വി ആർ ബോൺ എഗെയിൻ, വാട്ട് വി ഡു ടുഡേ ഈസ് വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്. എല്ലാ രാവിലകളും അല്ലെങ്കിൽ എല്ലാ പുലർച്ചകളും നമ്മൾ വീണ്ടും ജനിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ബാക്കിയായിരിക്കും നമുക്ക് പിന്നെ കിട്ടാനായിട്ട് പോകുന്നത്. സോ ഇന്ന് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. ആൻഡ് ഇന്നൊരു ന്യൂ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിൻ്റർ ആർക്ക് ചലഞ്ചൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈറലായി നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് തന്നെയും നമുക്കത് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട. ഒരു പുതിയ വീക്കാണല്ലോ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് പ്രയറായിട്ട് പ്ലാൻ ചെയ്യാം. സോ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ടാവും ഈ ഒരു വീക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട്, ആൻഡ് ഇന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് എപ്പോഴും എല്ലാ കാര്യത്തിനെയും ഒന്ന് പോസിറ്റീവോടുകൂടി കാണാനായിട്ട് ശ്രമിക്കാം. ആൻഡ് നമുക്ക് എന്തെങ്കിലും വലിയ സ്വപ്നങ്ങൾ നേടാനായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വയ്ക്കാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സോ കുറച്ച് കുറച്ച് പോസിറ്റിവിറ്റിയൊക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും ആ ഒരു പോസിറ്റിവിറ്റി ഒന്നും കൂടി കളറാക്കാൻ, ഒന്നും കൂടി ഡബിൾ ഫ്യുവൽ ചെയ്യാനായിട്ട് നമുക്കൊരു പാട്ട് കൂടി കേൾക്കാം. നമ്മുടെ മോർണിംഗ് മോജോയിൽ ഒരുപാട് അപ്ഡേഷൻസ് ഇന്നത്തെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഒക്ടോബർ 12th ആൻഡ് ഇറ്റ്സ് എ മൺഡേ മോർണിംഗ്. ഹാപ്പി മൺഡേ എന്ന് വിഷയത്ത് ഇറ്റ്സ് മീ ആർ ജയലക്കുട്ടി ഓൺ മോർണിംഗ് മോജോ. യെസ്, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ, ഇന്ന് ലോക ആർത്രൈറ്റിസ് ദിനം, നമ്മൾ വേൾഡ് ആർത്രൈറ്റിസ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ. നമുക്ക് ചുറ്റുമുള്ള പലരും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളായിരിക്കാം കാൽമുട്ട്, കൈകാലുകൾക്ക് വേദന എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. പക്ഷേ അപ്പോൾ ഈ ആർത്രൈറ്റിസ് ആവാം അതിനൊരു കാരണമായിട്ട് മാറുന്നത്. സോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം എന്ന് പറയുന്ന ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ചും അസ്ഥികളുടെയും നമ്മുടെ സന്ധികളുടെയും ഒക്കെ ആരോഗ്യത്തെക്കുറിച്ചും ആളുകളിൽ ബോധവൽക്കരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഒക്ടോബർ 12th വേൾഡ് ആർത്രൈറ്റിസ് ഡേ ആയിട്ട് നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ബാക്ക് ഇൻ 1996 ഒക്ടോബർ 12th ആദ്യമായിട്ട് ലോക ആർത്രൈറ്റിസ് ദിനം ആചരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആർത്രൈറ്റിസ് ആൻഡ് റുമാറ്റിസം ഇന്റർനാഷണൽ ARI എന്നൊരു സംഘടനയായിരുന്നു കേട്ടോ, രോഗികളെ സഹായിക്കാനും അതുപോലെ തന്നെ ഈ ഒരു രോഗത്തെക്കുറിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു അവയർനെസ് നൽകാനും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന സന്ധിവാതം എന്ന് പറയുന്ന രോഗം പ്രായമായവരെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, നമ്മുടെ യുവാക്കളെയും കുട്ടികളേക്കും ഒക്കെ ഇത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് കൃത്യസമയത്ത് ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സ തേടാത്തതാണ് പലപ്പോഴും ഈ ഒരു രോഗം കഠിനമാക്കാനായിട്ടുള്ള കാരണമാവുന്നത്. സോ ദിവസത്തിൽ നമ്മൾ നൽകുന്ന ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് ഒരുപാട് പേരെ കൃത്യസമയത്ത് ഡോക്ടറെ സഹായിക്കുന്ന ഒരു ഫാക്ടറായിട്ട് മാറുകയും ഒക്കെ ചെയ്യും. ആൻഡ് ഈ ഒരു വർഷത്തെ തീമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, യുവർ ഡ്രീംസ് എന്നുള്ളതാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. അതായത് സന്ധിവാദം ഉണ്ടെന്ന് കരുതി നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും മാറ്റിവെക്കേണ്ട ഒരു കാര്യമില്ല. കൃത്യസമയത്ത് ചികിത്സയും നമ്മൾക്ക് നല്ലൊരു മാനേജ്മെൻറ്റും ഒക്കെ വഴി, അതായത് ഇതെങ്ങനെയാണ് ഈ രോഗം വന്നിരിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും ഒക്കെ സാധിക്കുമെന്ന് ആളുകളെ ഉദ്ബോധിപ്പിക്കാൻ, അവയർനെസ് കൊടുക്കാനൊക്കെയാണ് ഈ വർഷത്തെ ഒരു തീം എയിം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല നമ്മൾ എന്ത് കാര്യങ്ങളും എന്തൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്തും അച്ചീവ് യുവർ ഡ്രീംസ് എന്നുള്ളത്, അത് ഒരു കാരണം കൊണ്ടും നമ്മളുടെ ഡ്രീമുകളെ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി നിർത്തപ്പെടാനായിട്ട് പാടില്ല എന്ന് കൂടി ഈ ഒരു തീം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കാണുന്നുണ്ട് എങ്കിൽ, നമ്മളെ മുതിർന്നവർ മാത്രമല്ല കുട്ടികളായാലും യുവാക്കളായാലും ഒക്കെ, ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുവാണെങ്കിൽ പഴയ പോലെ വ്യായാമങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നവരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദി ആളുകൾ ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് മുൻകൂട്ടി നോക്കി നമ്മുടെ ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം ഓർക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വേൾഡ് ആർത്രൈറ്റിസ് ഡേ ആണെന്ന് ആരും മറക്കണ്ട.

0: குப்பம் நாட்டார் குப்பம் விஷால் ஆப்டிகல்ஸ். மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்.
1: മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി റിയാദ് ഇന്ത്യൻ എംബസി. ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. സൌദിയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഈ മാസം 26-ന്. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 14 റൺസ് ജയം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്നലെ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചെന്നൈ മെട്രോയുടെ 2nd ഘട്ടവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതി ലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. ഇന്ത്യയിൽ സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര മാധ്യമങ്ങൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നതുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ. ന്യൂഡൽഹി സംഭവങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്രസഭാ ഹൈക്കമ്മീഷണർ ഓഫീസിന്റെ പരാമർശങ്ങൾ പക്ഷപാതപരമാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: India is the world's largest democracy where the right to peaceful assembly is guaranteed by a constitution. As in every democracy, Indian citizens exercise this right subject to the maintenance of public order and safety. The OHCHR has an approach of extreme selectivity when it comes to public positions. Such double standards only erode the credibility of its standing and contribute to the loss of faith in multilateralism.
0: ജന്തർ മന്തർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങൾ ട്രെയിനുകളുടെ മുകളിൽ കയറി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ പ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ എംബസി വിലയിരുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന 2nd ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 11 പേർക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിനുള്ളിൽ പ്രൊജക്ടൈൽ വീണ് തീപിടിക്കുകയായിരുന്നു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും 308 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ലോക നേതാക്കൾ അപലപിച്ചു. സാധാരണക്കാർക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെൻ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാണി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവർ ആക്രമണത്തെ അപലപിച്ചു. പാകിസ്ഥാൻ, ഖത്തർ, പാലസ്തീൻ, ജോർദാൻ, മലേഷ്യ എന്നീ രാജ്യങ്ങൾ സൌദി അറേബ്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏകദേശം 50 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ഗോർഖ ജില്ലയിൽ ബുധിഖണ്ഡകി നദിയിലാണ് ഇന്നലെ പുലർച്ചെ മിന്നൽ പ്രളയമുണ്ടായത്. 30-ലധികം വീടുകളും പാലങ്ങളും ഒഴുകിപ്പോയി. ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. എംടി പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 11 ഇന്ത്യൻ നാവികരിൽ 2 പേരെ കാണാതായതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഒമാൻ അധികൃതരുമായി കപ്പൽ മാനേജ്മെന്റ് കമ്പനികളുമായും ഏകോപനം നടത്തുന്നുണ്ടെന്നും മസ്കറ്റിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റു ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി തീരുമാനം കൈക്കൊള്ളും. ബജറ്റ് ഉപധന പ്രത്യന ചർച്ച, വോട്ടെടുപ്പും ഈ മാസം 26 നടക്കും. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.4 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. കുമാരസ്വാമിയെ ആരിശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയത്. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരുപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളം തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ രാഷ്ട്രനിർമ്മാണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ മേരാ യുവ ഭാരത് മൈ ഭാരത് എന്ന സംരംഭത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
3: യുവജനങ്ങൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 ആരംഭിച്ച പദ്ധതിയാണ് മേരാ യുവ ഭാരത് മൈ ഭാരത്. യുവജന കേന്ദ്രീകൃതമായ ഈ സംരംഭം രാഷ്ട്രനിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. യുവതലമുറയിൽ നേതൃപാടവം, ഉത്തരവാദിത്വ ബോധം, പൌരബോധം എന്നിവ വളർത്തുക, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സജീവ പങ്കാളികളാക്കുക എന്നിവയാണ് മൈ ഭാരത്തിന്റെ ലക്ഷ്യം. അവസരങ്ങൾ, നേതൃത്വം, രാഷ്ട്രനിർമ്മാണം എന്നിവയുമായി യുവതയെ ബന്ധിപ്പിക്കുന്ന ശക്തമായ വേദി കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഇൻഡോറിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 14 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. 224 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വെസ്റ്റിൻഡീസിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. പരമ്പരയിലെ 4th മത്സരം മറ്റന്നാൾ ഹൈദരാബാദിൽ നടക്കും. തുർക്കി ഇന്റർനാഷണൽ ചലഞ്ച് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അൻമോൾ ഖാബിന്. ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ ആകാർഷി കശ്യപിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അൻമോൾ ഈ നേട്ടം കൈവരിച്ചത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ DPR തയ്യാറായതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സുരക്ഷിതവും സുസ്ഥിരവുമായ സ്വയം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഡൽഹി സർക്കാർ ദുർഗ എന്ന പേരിൽ ഈ ഓട്ടോ പദ്ധതിക്ക് തുടക്കമിടുന്നു. ആദ്യഘട്ടത്തിൽ 1300 പിങ്ക് ഇലക്ട്രിക് ഓട്ടോകൾ അനുവദിക്കും. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്സിയൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ 4 തസ്തികളിലേക്കാണ് നിയമനം. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഊർജ്ജ മേഖലയെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ നിർത്തിവയ്ക്കാൻ റഷ്യയും ഉക്രൈനും തമ്മിൽ ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. ട്രംപിന്റെ പ്രഖ്യാപനം എല്ലാവർക്കും ഗുണകരമായ വാർത്തയായി കാണുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45

0: ബ്രാഞ്ചുകൾ കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചയൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ஸ்ரேயா எஃப்எம் 90 நாடினுப்பும் நாடார் குப்பம் மார்னிங் போஜோ. നമ്മുടെയൊക്കെ വീടുകളിലെ ഒരു നൊസ്റ്റാൾജിയ കോർണർ അല്ലെങ്കിൽ ഒരു ബോക്സ് ഉണ്ടാവും അല്ലേ. നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പഴയ കാലത്തുള്ള എന്തെങ്കിലും പ്രോഗ്രാംസിൻ്റെ സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ഓട്ടോഗ്രാഫോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ഫ്രണ്ട്സുമായിട്ടുള്ള കുറച്ച് ഫോട്ടോഗ്രാഫ്സ്, പിന്നെ നമ്മളുടെ കുറച്ച് കളക്ഷൻസ്, അതായത് കോയിൻ കളക്ഷനോ സ്റ്റാമ്പ് കളക്ഷനോ അല്ലെങ്കിൽ മഞ്ചാടിയൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കും നിധി പോലെ. മറ്റുള്ളവരുടെ കണ്ണിലൂടെ അത് നോക്കുമ്പോഴത്തേക്കും ഇതെന്തിനാണ് ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്, വീട്ടിലെ വെറുതെ സ്ഥലം കളയാനായിട്ടെന്ന് പറയും. പക്ഷെ നമുക്കത് ഭയങ്കര വലിയൊരു സമ്പാദ്യമായിരിക്കും അല്ലേ. പക്ഷേ ഇത്തരത്തിൽ ഇതും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൽ നിന്നൊന്ന് മാറി നമുക്ക് കിട്ടുന്ന സാലറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മളുടെ പോക്കറ്റ് മണി ആയിക്കോട്ടെ, ഇതിൽ നിന്നും കുറച്ച് പൈസ ഇതുപോലെ സേവ് ചെയ്ത് വെക്കണമെന്ന്. ചിലർക്ക് ആ ഒരു ശീലമുണ്ട്, പക്ഷേ ചിലർക്ക് ആ ഒരു ശീലമില്ല. അങ്ങനെ ഒരു കാര്യം ഇതുപോലെ നിധി പോലെ സൂക്ഷിച്ച് വെച്ചാൽ കൊള്ളാമായിരുന്നില്ലേ എന്ന് നമുക്കൊന്ന് ചിന്തിക്കില്ലേ? അത് നമ്മളുടെ ലൈഫിൽ അങ്ങനെ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുന്നത് നല്ലതല്ലേ? ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ കാരണമുണ്ട്, വഴിയെ പറഞ്ഞു തരാം. ദിസ് ഇസ് മോർണിംഗ് മോജോ വിത്ത് മീ ആർജിയലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 46 ആയിരിക്കുകയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സേവിങ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് കിട്ടുന്ന ചെറുതോ വലുതോ ആയ പൈസയിൽ നിന്ന് ഒരു ഇച്ചിരി പൈസ നമ്മൾ സേവ് ചെയ്ത് തുടങ്ങുന്നത് വളരെ നല്ലൊരു ശീലമാണ്. നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങിയാലാണ് പിന്നെ നാളെ അതൊരു വലിയ വലിയ പടർന്ന് പന്തലിച്ച് അങ്ങനെ ആവാൻ പറ്റത്തുള്ളൂ അല്ലേ. ഇതൊക്കെ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് സേവിങ്സ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നൊരു ദിവസമാണ് ഒക്ടോബർ 12. ബേസിക്കലി ഇത് അമേരിക്കയിലാണ് നാഷണൽ സേവിങ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലി ആഘോഷിക്കുന്നത്. എങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ഒക്കെ ഭയങ്കര ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ലോകമെമ്പാടും ഈ ഒരു ദിവസം നാഷണൽ സേവിങ്സ് ഡേ പോലെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ മണി സേവ് ചെയ്യാം എന്നുള്ള ടിപ്പുകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട് കേട്ടോ. സോ ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബേസിക്കലി അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു ഈ ഒരു ദിവസം ഒഫീഷ്യലി ഇങ്ങനെ ആഘോഷിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 2017 കേട്ടോ ഈ ഒരു ഡേ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള സേവിങ്സ് ഹാബിറ്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഡേ അവർ ആചരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവർ മാത്രമല്ല, നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് തുടങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സേവിങ്സ് എന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അവയർനെസ് നൽകാനും അതുപോലെ തന്നെ വളരെ എമർജൻസി ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നേരിടാൻ പൈസയാണ് ആവശ്യമെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാനും വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള സേവിങ്സ് നമ്മൾ വളർത്തിയെടുക്കുന്നത് നല്ലതാണ്. സോ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രാക്കിംഗ് ആപ്പോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ ഒക്കെ എടുക്കാം, അതിനകത്ത് എഴുതി വെക്കാം. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവാം ഇപ്പോഴത്തെ കുട്ടികൾ കേട്ടോ. അതല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾക്കും ഇങ്ങനത്തെ ശീലമുള്ള കുട്ടികളുണ്ട്. അതായത് ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചിലവായോ, ഈവൻ അതൊരു ചെറിയ ചായ ആയിക്കോട്ടെ, 1 രൂപയുടെ മിഠായി ആയിക്കോട്ടെ, അതെല്ലാം കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യും. സോ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എവിടെ നമുക്ക് കൂടുതൽ ചിലവ് വരുന്നുണ്ട്, എവിടെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളത്. അതുപോലെ എൻവലപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ എല്ലാവരും UPIനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. സോ നമുക്ക് പെട്ടെന്ന് നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എത്ര രൂപ എവിടെയൊക്കെ ചിലവായി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. സോ ഇച്ചിരി പൈസ നമ്മൾ വീട്ടിൽ എൻവലപ്പിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ അതും ഒരു സേവിങ്സ് ഉള്ളൊരു മെത്തേഡാണ് കേട്ടോ. അതുപോലെ ലൈഫ് ഓഫ് ഷാജർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരാളുണ്ട് കേട്ടോ. അദ്ദേഹം ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയാണ്. പക്ഷേ അദ്ദേഹം മണി എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാവരിലേക്കും അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നമ്മൾ അറിയിക്കാറുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു മെത്തേഡുണ്ട്, നമ്മൾ വായിക്കുന്ന ബുക്കുകളുടെ ഇടയിൽ ഒരു നോട്ട് വെച്ച് വെക്കും. ഇത് 10 രൂപയായിക്കോട്ടെ, 20 രൂപയായിക്കോട്ടെ, അങ്ങനെയൊക്കെ സേവ് ചെയ്യുക. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതൊരു വലിയ എമൗണ്ടായി മാറും. അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക് സേവിങ്സ് എന്നൊരു സാധനം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം RD പോലുള്ള കാര്യങ്ങളുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്റ്റ് ആയി പോയിക്കോളും. അതുപോലെ നമുക്ക് അനാവശ്യമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ്, ഇപ്പം നമുക്ക് എല്ലാവർക്കും OTT പ്ലാറ്റ്ഫോമിലുള്ള ഒരു കുറേ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാവും, അത് അനാവശ്യമാണ് എങ്കിൽ നമുക്കത് അൺസബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കറണ്ട് ബില്ലും ഇന്ധനവും ഒക്കെ നമുക്ക് കുറേയധികം സേവ് ചെയ്യാനായിട്ട് പറ്റും. ആവശ്യമില്ലെങ്കിൽ നമുക്ക് ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് പെട്രോൾ, നമുക്ക് ഇഷ്ടംപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ നമുക്ക് അങ്ങനെയും കുറേ ഇന്ധന ചെലവും അത് നമുക്ക് എയർ പൊല്യൂഷൻ ഒഴിവാക്കാനുമൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പോകുന്ന പൈസ പോകുന്നൊരു ഇതായിരിക്കാം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബിൽ നല്ല നല്ല റെസിപ്പികളൊക്കെ ഉണ്ട്, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മളുടെ കുക്കിംഗ് വാസന ചിലപ്പോൾ ഉണ്ടാവാം, അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കും. ആൻഡ് നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ, കീശ കാലിയാവാതിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ ഞാൻ ചുമ്മാ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ ഇങ്ങനൊരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു ദിവസം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, ഇന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റികളൊക്കെ പറയുമ്പോൾ ഈ സേവിങ്സ് ഡേനെ പറ്റി മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Mojo.
1: Once again, welcome back to Morning Mojo with me, RJ Elikutti. അപ്പൊ എന്തായാലും നമ്മൾ ഇനി കുറച്ച് എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകളൊക്കെയാണ് കേൾക്കാനായിട്ട് പോകുന്നത്. ഡിസംബർ മാസത്തില് നെറ്റ് എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നുണ്ട്. സോ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നതിനെ പറ്റി പറയാനായിട്ടുണ്ട് കേട്ടോ. നവംബർ ഡിസംബർ 19, 22, 27 തീയതികളിലായിരിക്കും നമ്മളുടെ CSIR UGC നെറ്റ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. സോ നവംബർ 5th വരെ നമുക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ https://csirnet.nta.nic.in എന്ന വെബ്സൈറ്റ് ത്രൂ ആണ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് നവംബർ 5th ആണ്. ആൻഡ് 1150 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആൻഡ് ഒരു ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും. നമ്മുടെ കേരളത്തിൽ 11 എക്സാം സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. 5 വിഷയങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു ജോയിൻറ്റ് CSIR UGC നെറ്റ് നടക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓൾറെഡി ഇതിനെ പറ്റിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേറ്റ് നവംബർ 5th ആണ്. ഇനിയും സമയമുണ്ട് എന്ന് വിചാരിച്ചാലും വെയിറ്റ് ചെയ്തിരിക്കേണ്ട, നമുക്ക് വേഗം തന്നെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ അന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. സോ PG പ്രോഗ്രാമുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ അവസാന വർഷ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയർ എക്സാം എഴുതിയിരിക്കുന്ന, അതായത് PG പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ ഈ ഒരു എക്സാം പാസ്സാവുകയാണെങ്കിൽ, എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ 2 ഇയേഴ്സിനുള്ളിൽ തന്നെ ഈ ഒരു നമ്മളുടെ PG കംപ്ലീറ്റ് ചെയ്ത് എടുത്തിരിക്കണം എന്നൊരു ക്രൈറ്റീരിയ കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ JRFഉം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമന യോഗ്യതയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ വിത്ത് PhD പ്രവേശനത്തിനുള്ള ഒരു എലിജിബിലിറ്റിയും അതുപോലെ തന്നെ PhD നമുക്ക് ജോയിൻ ചെയ്യാൻ, അങ്ങനെ 3 എലിജിബിലിറ്റി ആയിരിക്കും നമുക്ക് ഈ ഒരു എക്സാം എഴുതിയതിന് ശേഷം കിട്ടാനായിട്ട് പോകുന്നത്. സോ ഓരോ വിഷയത്തിലും, അതായത് 5 വിഷയങ്ങളുടെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും നടക്കാൻ പോകുന്നത്. സോ ഓരോ വിഷയത്തിലും ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്ന ആളുകളായിരിക്കും JRFഉം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമന യോഗ്യതയും നേടിയെടുക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഭാഗത്തിൽ യോഗ്യത നേടുന്നവർക്ക് കോളേജുകളിൽ അധ്യാപകരാകാനായിട്ട് കിട്ടുന്ന ഇതും, അതുപോലെ തന്നെ വിവിധ സർവകലാശാലകളിൽ PhD എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത്. മൂന്നാമത്തേത് PhD പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ. സോ എക്സാമിന് വേണ്ടിയിട്ട് ആകെ 3 hours ആയിരിക്കും നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ABC എന്നിങ്ങനെ 3 പാർട്ടായിട്ടായിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നത്. ആകെ 200 മാർക്കിനായിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നത്. സോ എല്ലാ വിഷയങ്ങളുടെയും പാർട്ട് A സിലബസ് ഒന്ന് തന്നെയായിട്ടുള്ള കാര്യമാണ്. നെഗറ്റീവ് മാർക്ക് ഈ ഒരു എക്സാമിന് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ. സോ ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ, എക്സാമിന് അപ്ലൈ ചെയ്യാത്തവർ, നവംബർ 5th വരെ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും. സോ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. https://csirnet.nta.nic.in എന്ന വെബ്സൈറ്റ് ത്രൂ ആണ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജയലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ആൻഡ് ഒരു മൺഡേ മോർണിംഗ് ആണ്. നമ്മൾ വീണ്ടും നമ്മുടെ ബാക്ക് ടു റുട്ടീൻ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇങ്ങനെ ഓടി പാഞ്ഞ് നടക്കുന്ന സമയമാണ്. സോ നമ്മൾ കുറച്ച് എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകളൊക്കെ ആയിരുന്നു ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു സ്കോളർഷിപ്പിനെ പറ്റി പറയാനായിട്ടുണ്ട്. നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ പഠിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കുന്ന കെടാവിളക്ക് എന്ന് പറയുന്ന സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ ഈ മാസം 15-ന് വരെ നീട്ടിയിട്ടുണ്ട് എന്നൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സോ ഈ ഒരു സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ട കുട്ടികളുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻസ് ഇനിയും സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ 15-ാം തീയതിക്ക് മുൻപായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഓർക്കണം കേട്ടോ. egrants.kerala.gov.in എന്ന പോർട്ടൽ വഴിയായിരിക്കും നമ്മുടെ ഡേറ്റ എൻട്രി നടപടിയൊക്കെ പൂർത്തീകരിക്കാനായിട്ടുള്ളത്. സോ ഈ ഒരു വെബ്സൈറ്റ് ഓർത്ത് വെക്കുക, egrants.kerala.gov.in. അതുപോലെ തന്നെ ഓവർസീസ് സ്കോളർഷിപ്പ് ഉണ്ട്. നമ്മുടെ OBC OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിലെ PG PhD പ്രോഗ്രാമിന് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഈ ഒരു സ്കോളർഷിപ്പിനും ഈ മാസം 15-ാം തീയതി വരെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാം. സെയിം പോർട്ടൽ തന്നെയാണ് egrants.kerala.gov.in. സോ ഈ രണ്ട് സ്കോളർഷിപ്പുകൾക്കും എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഓർക്കുക. ഈ മാസം 15-ന് ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ ബിനാലെ ഇന്റേൺസിന് വേണ്ടിയിട്ടൊരു കോള് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ ആർക്കിടെക്ചർ അതുപോലെ തന്നെ ഡിസൈൻ ബിനാലിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2 മുതൽ 6 മാസത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇന്റേണുകളെയാണ് നിയമിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ഈ മാസം 14th വരെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. culture.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 20,000 rupees ആയിരിക്കും ഇന്റേൺസിന് കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ബിനാലെ ഇന്റേണിന് വേണ്ടിയിട്ടുള്ള ഒരു കോളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ ആർട്ട് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ബിനാലയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇന്റേൺ കോൾ വന്നിരിക്കുന്നത്. 2 to 6 months വേണ്ടിയിട്ടാണ്. താല്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാം. 14th ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാനറ ബാങ്കിലെ അപ്രന്റീസിന് വേണ്ടിയിട്ടുള്ള പരിശീലനം നൽകുന്നുണ്ട്. സോ നമുക്ക് PG അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഈ മാസം 17th വരെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 28 ആണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. സ്റ്റൈപ്പൻഡോട് കൂടിയിട്ടുള്ളൊരു അപ്രന്റീസ് പ്രോഗ്രാമാണ് ഇത്. നമ്മുടെ കേരളത്തിൽ 240 ഒഴിവുകളാണ് കേട്ടോ ഉള്ളത്. സോ കാനറ bank.in കരിയേഴ്സിൽ പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ മാസം 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വരും ദിവസങ്ങളിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ, 8:30 to 9 നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ഗുഡ് ഡേ വിഷേഴ്സ്, ബർത്ത്ഡേ വിഷേഴ്സ്, ആനിവേഴ്സറി വിഷേഴ്സ്, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ വിളിക്കാവുന്നതാണ്. ടു ദ നമ്പർ 04742919090 04742919090. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും നിങ്ങളുടെ വിഷേഴ്സ് നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490090 95264 649909.
1: Ladies and gentlemen, listen up to the loser song.

ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

ജോ. യെസ്, അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമ്മൾ ദാ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ഗുഡ് ഡേ വിഷസ്, ബർത്ത്ഡേ വിഷസ്, ആനിവേഴ്സറി വിഷസ് ഒക്കെ അറിയിക്കാനായിട്ട് നമ്മളെ വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090-947-249-09-0-2-9-4-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-
9090952664909. അപ്പൊ എന്നാലും നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുഹമ്മദ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ എഫ് എം. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ സ്വന്തമാക്കുന്ന വസ്തുക്കളല്ല, നമ്മൾ ഒറ്റപ്പെടുമ്പോഴും ഒറ്റയ്ക്ക് വിടാതെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരാണ്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളല്ല നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചേട്ടൻ ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് സന്തോഷ് ചേട്ടനും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് സന്തോഷ് ചേട്ടനും മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. സോ സന്തോഷ് ചേട്ടനും നമ്മൾ ഒരു ഗുഡ് ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ രണ്ട് ബർത്ത്ഡേ വിഷസ് കൂടി എത്തിയിട്ടുണ്ട്. ഷിബി ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഇന്ന് മകൻ്റെ ബർത്ത്ഡേ ആണ്, ആരോമൽ 11th ബർത്ത്ഡേ ആണ്, ഒരു വിഷസ് പറയണേന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരോമലിന് നമ്മുടെ എല്ലാവരുടെയും വക ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. 11th ബർത്ത്ഡേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസമായിരിക്കട്ടെ, ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടാവട്ടെ, കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്ത് നമ്മളുടെ വീട്ടിലെല്ലാവരും കൂടി അടിപൊളിയായിട്ട് ആഘോഷിക്കട്ടെ കേട്ടോ. ആരോമലിന് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് മകൻ ജോസഫിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സന്തോഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജോസഫിനും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരുടെയും വക ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. സോ ജോസഫിനും ഫാമിലിയിലുള്ള എല്ലാവരുടെയും വക ഹാപ്പി ബർത്ത്ഡേ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ആശ്രയ എഫ് എമ്മിൻ്റെയും ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. സോ ഇതുപോലെ നിങ്ങളുടെയും വിഷസ് നമ്മളെ അറിയിച്ചോളൂ. അപ്പോൾ എന്തായാലും നമ്മളുടെ ബർത്ത്ഡേ ബോയ്സിന് വേണ്ടിയിട്ട്, ആരോമൽ ആൻഡ് ജോസഫിന് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് പ്ലേ ചെയ്യുന്നുണ്ട് നമ്മളുടെ മോർണിംഗ് മോജോയിൽ.

0: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
1: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: By the way, nammal enda paranju unde?
7: Buy 2 get 1 free undennu jolly silchila. Navratri special sale il daily wear sarees, churidar materials, kurta, trendy tops, midi, stylish kids wear, men's wear enniva buy 2 get 1 offer il vaangam. Bed sheetukal buy 1 get 1 offer il. Don't miss out.
8: Jolly Silks, the destination of silks. Kollam, Tiruvalla, Kottayam, Angamali.

യെസ് ദാറ്റ് വാസ് എ സൂപ്പർ സോങ് ഫ്രം ദ മൂവി ഐ ആം ഗെയിം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 കഴിഞ്ഞ 41 മിനിറ്റ് ആയിരിക്കുകയാണ്. ആൻഡ് മോർണിംഗ് മോജോയിൽ നമ്മൾ ദ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെ കുട്ടിയാണ്. അപ്പൊ നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നും രാജേഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, വാവയ്ക്ക് ഒരു നല്ല ഡേ വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. സോ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മൾ വാവയ്ക്ക് വിഷ് ചെയ്യാണ്. ഒപ്പം രാജേഷ് ചേട്ടനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ വിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ശശികല ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് ആശ്രയ, ഹായ് ഏലിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തോൽവി എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള ഒരു തുടക്കമാണ്. എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു, അതുപോലെ നവരാത്രി 2 ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ചേച്ചിക്കും ഈ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഒപ്പം നമുക്ക് ജനക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഫ്രം നേപ്പാൾ, ഹായ് ഗുഡ് മോർണിംഗ് ഏലിക്കുട്ടി ദീദി, സുഖമാണോ, ചായ കുടിച്ചോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചായയൊക്കെ കുടിച്ചു, സുഖമായിട്ടിരിക്കും ാണ്. ജനക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചായയൊക്കെ കുടിച്ചല്ലോ അല്ലേ. അപ്പൊ എന്തായാലും പറയും, മൺഡേ മോർണിംഗ് ആണ് ഇന്നത്തെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് നമ്മളും വിഷ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ നമുക്ക് വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു വിഷസ് കൂടി എത്തിയിട്ടുണ്ട്. അമേലിയ ആരിഫ് മക്കളാണ് പാരൻസിന് വേണ്ടിയിട്ടുള്ള വിഷസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്, 10th വെഡിങ് ആനിവേഴ്സറി ആണ്. ചേച്ചി ഒരു വിഷസ് പറയാമോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആയിഷ ആൻഡ് ഷബീർ എന്നാണ് പാരൻസിന്റെ പേരെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് 10th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആയിഷ ചേച്ചിക്കും ഷബീർ ചേട്ടനും എല്ലാവിധ ആശംസകളും നമ്മളും അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് വർഷം ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ഇതുപോലെ കളിച്ചും ചിരിച്ചും മക്കളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പറ്റട്ടെ എന്ന് കൂടി നമ്മളും ആശംസിക്കുകയാണ്. ഒപ്പം മറ്റൊരു വിഷസ് കൂടി എത്തിയിട്ടുണ്ട്. ബാബു ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, മോളെ ഇന്ന് ഞങ്ങളുടെ 15th വെഡിങ് ആനിവേഴ്സറി ആണ്, സരിത എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര്, ഞങ്ങൾക്കൊരു വിഷസ് പറയാമോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് 15th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സരിത ചേച്ചിക്കും ബാബു ചേട്ടനും എല്ലാവിധ ആശംസകൾ കൂടി നമ്മളും അറിയിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ ആശംസകളും വിഷസും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം, വിളിക്കാം ടു ദ നമ്പർ 0474291 0974 2910 അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആശംസകൾ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909056 6499

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച്
6: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
8: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: സാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: അച്ഛനും കൊച്ചനും

0: Mojo.
1: Once again, welcome back to Morning Mojo with me, RJ Elikutti. അങ്ങനെ മോർണിംഗ് മോജോയിൽ നമ്മുടെ വിഷിംഗ് സെഗ്മെന്റ് ആണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ സുലൈ ചേട്ടൻ മലപ്പുറത്ത് നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുലൈ ചേട്ടനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് തിരിച്ചും ആശംസിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ മനോജ് ചേട്ടനും ഒരു പിക്ചർ മെസ്സേജ് അയച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. ചേട്ടനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം നമ്മുടെ മണികണ്ഠൻ ചേട്ടനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് അയച്ചിരിക്കുന്നത് എല്ലാവർക്കും. സോ ചേട്ടനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ, ഒരു നല്ല മൺഡേ മോർണിംഗ് നമ്മളും വിഷ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിരിക്കുന്നത് പുഷ്പ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് എലിക്കുട്ടി മോളെ, ഇന്ന് എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്, മാളവിക. മാളവികയ്ക്കൊരു ബർത്ത്ഡേ വിഷസ് പറയണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. സോ മാളവിക, ദാ അമ്മ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ ഇന്നൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരിക്കട്ടെ നമ്മൾ വിഷ് ചെയ്യുകയാണ്. മാളവികയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു കേട്ടോ. സോ ഈ ഒരു വിഷയോട് കൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷേ ഒരുപാട് അപ്ഡേഷൻസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാൾക്കൊപ്പം.

0: ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
0: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
4: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
5: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ചെറുതായിട്ട് മഴ പെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നൊരു അപ്ഡേഷൻ, ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. സോ എന്തായാലും എല്ലാവരും ഒന്ന് ജാഗ്രതയോടുകൂടി ഇരുന്നോളൂ. ഇന്നലെ വൈകിട്ടൊക്കെ ഇവിടെ ഭയങ്കര മഴ പെയ്തിട്ടുണ്ടായിരുന്നു. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് തന്നെ വേണം കേട്ടോ ഇന്ന് ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ ഇറങ്ങാനായിട്ട്. എന്തായാലും രണ്ട് ദിവസം അവധി ആയിരുന്നത് കൊണ്ട് പിന്നെയും തിരിച്ച് ബാക്ക് ടു നമ്മൾ ഓഫീസിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുപോകും. ഇനി ആ ഒരു റുട്ടീൻ ഒന്ന് പിടിച്ചു വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ കൊടയും ഒന്ന് എടുക്കാൻ മറക്കാതിരിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 14 ആയിട്ടുണ്ട്. കൂടെയുള്ളത് ഞാൻ ആഴ്ചയിലെ കുട്ടിയാണ്, നമ്മൾ മോർണിംഗ് മോജോയിലാണ്. അപ്പം എന്തായാലും കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ പറയാനായിട്ടുണ്ട്. നമ്മുടെ പമ്പ് ഹൗസിലെ അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ട് മേലില വെട്ടിക്കവല വിളക്കുടി പഞ്ചായത്തുകളിൽ 14 വരെ ജലവിതരണം മുടങ്ങുമെന്ന് നമ്മുടെ വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സ്ഥലങ്ങളിലുള്ള ആളുകൾ ഈ ഒരു കാര്യം ഒന്ന് റിമൈൻഡിൽ വെച്ചിരിക്കുക. 14 വരെ അവിടെ ഒരു ജലവിതരണം മുടങ്ങാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്വേഷൻസ് മുൻകരുതലുകളൊക്കെ ഒന്ന് എടുത്തു തുടങ്ങുക കേട്ടോ. പമ്പ് ഹൗസിലെ അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ടാണ് ചെറുതായിട്ട് വാട്ടർ സപ്ലൈക്ക് ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നത്. സോ അതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനായിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ 39 കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേള നടക്കാനായിട്ട് പോകുന്നുണ്ട് ഡിസംബറിൽ. സോ അതിന് വേണ്ടിയിട്ടുള്ള എൻട്രികളൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഡേ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ 10 ആയിരുന്നു. പക്ഷേ അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒക്ടോബർ 24 ആക്കിയിട്ടുണ്ട്. അപ്പോൾ IFFK പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇനി ആരെങ്കിലും എൻട്രികൾ കൊടുക്കാനായിട്ടുണ്ട് എങ്കിൽ, സമയം കഴിഞ്ഞ് പോയി എന്ന് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ സമയം കഴിഞ്ഞിട്ടില്ല, ഒക്ടോബർ 24 വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് www.iffk.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റൂ കേട്ടോ.

0: നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ഹലോ, എവിടെയാ?
6: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
5: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
6: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
5: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
6: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
5: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മുടെ ഇലക്ട്രിസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, ഇനി സമുദ്രങ്ങളെ കടന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമെന്നുള്ളത്. നമ്മുടെ ഇന്ത്യയും സിംഗപ്പൂരും ചേർന്നുകൊണ്ട് ഒരു 2000 MW ശേഷിയുള്ള അതിർത്തി കടന്നുള്ള, അതായത് ക്രോസ് ബോർഡർ പവർ ഗ്രിഡ് പദ്ധതി ഉദ്ഘാടനം അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3000 km ദൈർഘ്യമുള്ള ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ ഒരു ഇടനാഴിയാണ് ഈ ഒരു പദ്ധതിയിലൂടെ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മണിപ്പൂരിലെ ഇംഫാലിൽ തുടങ്ങിയിട്ട് മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിലൊക്കെ കണക്ട് ചെയ്തിട്ടാണ് സിംഗപ്പൂരിലേക്ക് ഈ ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പദ്ധതിയിലൂടെ പരിഗണിക്കാനായിട്ട് പോകുന്നത്. ഫിലിപ്പീൻസിൽ നടന്നിട്ടുണ്ടായിരുന്ന മലിനിയിൽ നമ്മുടെ ഈസ്റ്റ് ഏഷ്യ എനർജി മിനിസ്റ്റേഴ്സ് ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാമെന്നൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ ക്ലീൻ എനർജി ഉറപ്പാക്കാനൊക്കെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കറൻ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയിട്ടുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യ ഈ ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് നാളുകളൊക്കെ ആയിട്ട്. സോ വരും ദിവസങ്ങളിൽ സൗദി അറേബ്യ, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്കും ഈ ഒരു പവർ ഗ്രിഡ് ബന്ധിപ്പിക്കാനായിട്ടുള്ള ആലോചനയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഊർജ്ജ രംഗത്ത് നമ്മുടെ ഇന്ത്യ കൈവരിക്കുന്ന ഒരു പുതിയ മുന്നേറ്റം തന്നെയായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാനായിട്ട് പറ്റുന്നതാണ്. രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര സ്വാധീനവും ഇതിനു വേണ്ടിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഉയർത്തിയെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ തെറ്റുള്ളൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ വളരെ വലിയൊരു അപ്ഡേഷനാണ്, വളരെ വലിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു രാജ്യത്ത് നടക്കാനായിട്ട് പോകുന്നത്. സോ നമുക്കും അതിൽ പ്രൗഡായി ഇരിക്കാം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണല്ലേ. ദിസ് ഇസ് മോർണിംഗ് മോജോ വിത്ത് മീ ആർജെ എലിക്കുട്ടി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചാടി ഗജപടിപ്പിലമർന്ന്
1: നാട്ടാർക്കൊപ്പം നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിൽ ഉള്ളപ്പോൾ
2: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171 71.
3: Pardons, gold and diamonds manufacturers and wholesalers nedumangad neyattankara kottarakara karunagapalli
4: vishal opticals mithamaya nirakil kannadagalude vipulamaya shekaram lotus road private

മുതൽ സെഡ് വരെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇവിടെയല്ല കേട്ടോ, ഒരാളുടെ യൂട്യൂബ് ചാനലിൽ. ആരുടെ യൂട്യൂബ് ചാനലാണെന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നതെങ്കിൽ, നമ്മുടെ ദ വൺ ആൻഡ് ഓൺലി സൽമാൻ ഖാൻ്റെ യൂട്യൂബ് ചാനലാണ് കേട്ടോ. ബീയിങ് ദി സൽമാൻ ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹം ഈ അടുത്ത ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കോണ്ടന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ. ഇപ്പോൾ അത് ഭയങ്കര വൈറലായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ ഒരുപാട് ചർച്ചകളൊക്കെ വരുന്നുണ്ട്. സാധാരണ സെലിബ്രിറ്റി യൂട്യൂബ് ചാനലുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ചാനലിലൂടെ അഭിനയം പഠിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതായത് ആക്ടിങ്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ഐക്കോണിക് സ്റ്റൈലുകളൊക്കെ ഉണ്ടല്ലോ, സോ ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിലൊരു ക്ലാസ് എടുക്കുന്ന പോലെയാണ് അദ്ദേഹം ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് അദ്ദേഹം വരുന്നത്. അതായത് ആക്ടിങ് പഠിപ്പിക്കുന്ന ആ ഒരു ട്രെയിനറായിട്ടും ആൻഡ് അഭിനയം പഠിക്കാൻ എത്തുന്ന സ്റ്റുഡൻ്റായിട്ടും, ഈ ഒരു രണ്ട് ഇരട്ട വേഷത്തിലാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ സൽമാൻ ഖാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. സോ നമുക്കറിയാം, ഒരുപാട് വർഷമായിട്ട് മൂവി വേൾഡിൽ നിന്ന് ഒരുപാട് വലിയ എക്സ്പീരിയൻസുകൾ നേടിയിട്ടുള്ളൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ആക്ടറാണ് സൽമാൻ ഖാൻ സർ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ അതായിട്ടുള്ള ആ ഒരു ഐക്കോണിക് സ്റ്റൈല്, ശരീരഭാഷ, ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ആക്ടിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഫാൻസിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഒരു 10 ഷോർട്ട് വീഡിയോസ് അതിനകത്ത് അദ്ദേഹം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് വളരെ വലിയൊരു റിസീവിങ് ആണ് ആ ഒരു വീഡിയോക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്ന വരികളാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് തുടക്കം മുതൽ അങ്ങ് തുടങ്ങാം, എ മുതൽ സെഡ് വരെ നിങ്ങൾക്ക് എല്ലാം ഇവിടെ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ. ബാക്ക് ഇൻ 2020 അദ്ദേഹം ഒരു സൽമാൻ ഖാൻ ഫിലിംസ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കും ഒക്കെ ആ ഒരു ചാനലിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു വലിയ സക്സസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ടോക്ക് ഓഫ് ദി ടൗൺ ഒക്കെ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള അവതരണ ശൈലിയിലുള്ള ഈ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. സോ നിങ്ങളാരും അതിനെപ്പറ്റി കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ബീയിങ് ദി സൽമാൻ ഖാൻ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ, അൽജോ വിലക്കുറവിന്റെ വിസ്മയം.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ ലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 9 കഴിഞ്ഞ 53 മിനിറ്റ് ആയിരിക്കുകയാണ്, വിച്ച് മീൻസ് നമ്മുടെ മോർണിംഗ് മോജോ ദാ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയവുമായിരിക്കുകയാണ് കേട്ടോ. സോ ഒരു മൺഡേ മോർണിംഗ് ആണ്, മൺഡേയുടെ ലേസിനെസ് ഒക്കെ മാറ്റി വെച്ച് സൂപ്പർ എനർജറ്റിക് ആയിട്ട് ഈ ഒരു ഡേ മുന്നോട്ട് പോകട്ടെ, അങ്ങനെ നിങ്ങളുടെ ഈ ഒരു വീക്ക് തന്നെ കളർഫുൾ ആകട്ടെ. ആൻഡ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആക്ടർ സൗബിൻ ഷാഹിർ, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. സോ ആശ്രയ എഫ് എം ഫാമിലി ഡവക്ക് അദ്ദേഹത്തിനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി പറഞ്ഞ് ഇറ്റ്സ് മീ ആർ ജെ ലിക്കുട്ടി സൈനിങ് ഓഫ്.

0: 90 നാടിനൊപ്പം നാടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals. Mithamaya nirakil kannadagalude vipulamaya shekaram. Lotus Road Private Bus Stand-inu samibam, Pulaman, Kottarakara.

0: സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട. റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുരമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അതേപോലെ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കൂട്ടുകാരിയുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ലക്ഷ്മി.
0: വീടടുത്ത് തന്നെയാണോ? ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അമ്മ, അച്ഛൻ, ചേട്ടൻ, അമ്മാമ അച്ഛാമ, അപ്പൂപ്പൻ, വലിയൊരു ഫാമിലിയാ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്.
0: ഓക്കെ, ശരി. അപ്പോഴേ എന്താ ചെയ്യുന്നത്?
1: ഞാൻ നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം സ്കിന്നിന്റെ ഹെയറിന്റെ ക്ലിനിക്കിലാണ്.
0: സ്കിന്നിന്റെയും ഹെയറിന്റെ ക്ലിനിക്കിലാണ് നേഴ്സ് ആണല്ലേ? എങ്ങനെയുണ്ട് ജോലിയൊക്കെ?
1: ജോലി ഹാപ്പി ആയിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല.
0: ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ എന്തായാലും അതുപോലെ മുൻപോട്ട് സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ. ഓക്കെ, ശരി. അപ്പോഴേ എന്തുകൊണ്ടാണ് ഈ ഒരു നഴ്സിംഗ് ഫീൽഡ് ചൂസ് ചെയ്തേ?
1: നേഴ്സിംഗ് എനിക്ക് പൊതുവെ ഇഷ്ടമാ. പിന്നെ പെട്ടെന്നൊരു ജോലി ഡിഗ്രിക്കൊന്നും പോവാതെ പെട്ടെന്ന് നേഴ്സിംഗ് തന്നെ തെരഞ്ഞെടുത്ത്, ഒരു ജോലി പെട്ടെന്ന് ആവശ്യമാന്നുള്ള രീതിയിലാണ് തെരഞ്ഞെടുത്തത്. പിന്നെ എനിക്ക് ബ്യൂട്ടീഷ്യൻ അങ്ങനെയൊക്കെ ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും വീട്ടിൽ നിന്ന് പോവാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാ ഇങ്ങനെ സ്കിന്നിന്റെ നേഴ്സിംഗ് ഒക്കെ പഠനം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ അറിഞ്ഞത് സ്കിന്നിന്റെ ക്ലിനിക്കിൽ ഒരു സ്റ്റാഫ് നേഴ്സിന്റെ വേക്കൻസി ഉണ്ടെന്നറിഞ്ഞു. അപ്പൊ അവിടെ ഒരു കോസ്മറ്റോളജിയും കൂടെ ആഡ് ആണെന്നറിഞ്ഞു.
0: ഇഷ്ടമുള്ള മേഖല,
1: ഇഷ്ടമുള്ള മേഖല. നമുക്ക് ഫേഷ്യൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്, പക്ഷെ പാർലർ രീതിയിലുള്ള ഫേഷ്യൽസ് അല്ല, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫേഷ്യൽസ് ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചൂസ് ചെയ്ത്, അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല.
0: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഒരു നേഴ്സ് ആവാൻ ആഗ്രഹമാണ്. പിന്നെ കുറച്ചുകൂടി ഇഷ്ടം ഈ കോസ്മറ്റോളജി രംഗം ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു കോസ്മറ്റോളജി മേഖലയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ, അല്ലേ?
1: അതെ.
0: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ഇതുപോലെ വർക്ക് ചെയ്യാൻ പറ്റട്ടോ. ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നേഴ്സ് ആയ രശ്മിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രശ്മിയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. സോ ആരെങ്കിലും പോയിട്ടുണ്ടാക്കി ഇപ്പോൾ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയഎഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: നവരാത്രി
0: സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 99.9 നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. നേഴ്സായ രശ്മിയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ രശ്മിയോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ രശ്മി,
1: ഇപ്പോ ഈ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് പണ്ടെന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാത്രമാണ് കോസ്മെറ്റോളജി അല്ലെങ്കിൽ ബ്യൂട്ടി ഇതിലൊക്കെ കോൺഷ്യസ് ആവുന്നത്. പക്ഷെ ഇന്ന് ബോയ്സ് ഇതുപോലെ ഒരുപോലെ പെണ്ണാൺ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും രംഗത്തേക്ക് വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു മാറ്റം എങ്ങനെ നോക്കി കാണുന്നത്?
2: അതൊരു നല്ലൊരു കാര്യം തന്നെ. കാരണം പറഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് ഗേൾസിനെക്കാട്ടിലും ബോയ്സ് ആണെന്നാ തോന്നുന്നു. കാരണം ഇപ്പം അവരുടെ കയ്യിലുള്ള സ്കിൻ കെയർ ബ്രാൻഡിനെ അപേക്ഷിച്ച് ഗേൾസിന്റെ ചിലപ്പോൾ അത്രയും കാണണമെന്നില്ല. അവര് നല്ല കറക്റ്റ് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഗേൾസ് ചിലപ്പോൾ അത്രയും പോലും തന്നെ ഇത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നല്ലൊരു കാര്യം തന്നെ. കാരണം നമ്മുടെ ആ ഒരു ചിന്താഗതി മാറി. അപ്പം എന്താ പറയാ, ഗേൾസും ബോയ്സും ഒരേ ലെവലിൽ തന്നെ ഉള്ളൊരു ചിന്താഗതി മാറി. അപ്പൊ ഒരു നല്ലൊരു ഇതായിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്.
1: ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളിൽ നല്ലൊരു മാറ്റം ആണ്.
2: നല്ലൊരു മാറ്റം തന്നെ.
1: ചെറുക്കന്മാരെ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണോ?
2: ആ, പിന്നെന്തുവാ, പെൺപിള്ളാര് മാത്രം പോരല്ലോ, ചെക്കന്മാരോട് കുറച്ച് ബ്യൂട്ടി ഒക്കെ ആയിട്ട് എന്നാലല്ലേ ആ ഒരു ഒത്തൊരുമ വരാൻ പറ്റത്തുള്ളൂ.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കേ, അപ്പൊ നല്ലൊരു മാറ്റമാണ് ആ ഒരു മാറ്റം. കാരണം പെൺകുട്ടികളെക്കാൾ ഇപ്പൊ ബോയ്സും ഈ ഒരു രംഗത്ത് എന്താണ് കരിയർ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൽ കോൺഷ്യസ് ആവുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു മാറ്റമാണെന്നാണ് നമ്മുടെ രശ്മിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഒരു കാര്യം ചോട്ടെ ഫൈനലി, അപ്പോ രശ്മി, രശ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ലൈഫില്?
2: ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്ലിനിക്ക് സ്വന്തമായിട്ട് ഇടണം എന്നാണ്. സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. അത് എന്തെങ്കിലും ദൈവം അനുഗ്രഹിച്ച് എനിക്കത് സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇത് തന്നെ സ്കിന്നും ഹെയറും ആയിട്ടുള്ളൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിട്ടുള്ള.
1: ഓക്കെ, ഇഷ്ടമുള്ള മേഖലയാണ് ഈ കോസ്മെറ്റോളജി അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ബ്യൂട്ടി രംഗം എന്ന് പറയുക. അപ്പം ഈ ഒരു രംഗത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു ക്ലിനിക്ക് ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകണം, ഒരു നല്ല ബിസിനസ് ഫേം ആയിട്ട് ഒരു ഓണ്ടർപ്രണർ ആയിട്ട് മുൻപോട്ട് പോകണം എന്നാണ് ആഗ്രഹം അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഭാവിയിൽ ഒരു നല്ല ഓണ്ടർപ്രണർ ആവട്ടെ, നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കട്ടെ
2: കേട്ടോ.
1: ഓക്കെ, പരിചയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷം.
2: എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ നിങ്ങളുടെ ഇതെല്ലാം കേൾക്കാറുണ്ട്. ഇങ്ങനെ കണ്ടുമുട്ടിയതിൽ ഒരു സന്തോഷം.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് നേഴ്സായ രശ്മിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാ.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജോ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയേണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: ஆஸ்ரேயா எஃப்எம் 90 நாடினுப்பம் நாடார்குப்பம்.
1: சேட்டா, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലേഴ്സ്.

0: മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ സബ് ഡിസ്ട്രിക്ട് മാച്ച് വിളിക്കുവോ?
1: മറ്റേ അന്ന വിളിക്കുന്നുണ്ടോ?

0: നാട്ടുകാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: ബൈ ദി വേ, നമ്മൾ എന്താ പറഞ്ഞുണ്ട്?
3: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. Don't miss out.
4: Jolly Silks, the destination of silks. Kollam, Tiruvalla, Kottayam, Angamali.

0: Yes, once again we are back on Radio 1T with me RJ Srishant Onashraya FM 99.9 നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്നലെ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് നല്ല നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ബൈക്കിൽ ഒരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് അഫ്സല്.
0: അഫ്സലെ, വീടെ തന്നെയാണോ?
1: ഇവിടെ തന്നെയാണ്.
0: ഇവിടെ തന്നെയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു ബ്രദർ ഉണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്.
0: അടിപൊളി ഫാമിലി ആണല്ലോ. എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു?
1: എല്ലാവരും നന്നായിട്ട് പോകുന്നു.
0: ഓക്കെ, എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: ശരി, അപ്പൊ എന്താ അഫ്സല് ചെയ്യുന്നത്?
1: കോളേജ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പൊ അതിലെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്നാലും പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ചെറിയ ബിസിനസ് മാൻ ആവണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പം ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ.
1: തീർച്ചയായിട്ടും ആ ഒരു മേഖലയിലോട്ടാണ് ഇൻട്രസ്റ്റ് കൂടുതലും. കാര്യം നമുക്ക് ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഫാമിലിയിൽ എല്ലാവരും ബിസിനസ് ചെയ്ത് നല്ല അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ നേടുന്നുണ്ട്, ആ ഒരു ഫീൽഡിലോട്ടാണ് എനിക്കും താല്പര്യം.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഏതായാലും ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും എന്താണ് ഒരു ഫേം, ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാക്കി പോകണം. കാരണം ഇന്നത്തെ പിള്ളേർക്ക് ആർക്കും ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ബോസ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ശരിയല്ലേ?

0: ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വേണ്ട ടൈമാണ്. അതായത് നമ്മൾ ടൈമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ പോവുകയും ചെയ്യും. ടൈമാണെങ്കിൽ നമ്മൾ ബിസിനസ്സിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ക്യാഷ് അല്ല നമ്മൾ നോക്കുന്നത്. നമുക്ക് ടൈമാണ് ഏറ്റവും വേണ്ടതും അത്യാവശ്യമുള്ള കാര്യം.
1: ശരി, അപ്പൊ എന്തായാലും അതിനൊക്കെ മുൻതൂക്കം കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനാണ് ആഗ്രഹം. ശരി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്ത് ബിസിനസ് ആയിരിക്കും ചെയ്യാൻ ആഗ്രഹം ഏറ്റവും കൂടുതൽ അഫ്സലിന്?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് എന്താണ് നമ്മളെ പേഴ്സണലി നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഫീൽഡ്, അത് നമ്മൾ പേഴ്സണലി വെച്ചേക്കണം. കാര്യം നമ്മള് പറഞ്ഞറിയിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ചെയ്ത് കാണിക്കുന്നതല്ലേ അതിന്റെ രീതി.
1: അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അത് നമ്മള് പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഒരു ഐഡിയ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് അത് ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ആൾക്കാരുടെ പറഞ്ഞു നടക്കുക അല്ലെ. ആദ്യം തന്നെ ഐഡിയാസ് നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുക അല്ലെ, അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ ശരി, അപ്പൊ നമ്മൾ കരുതുന്നത് നമ്മുടെ പുലമുഴ ജംഗ്ഷനത്തെ അഫ്സലിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഫ്സലിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും പോകേണ്ടാക്കി പോണ സ്ട്രൈ ഫ്രം 90

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
1: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള അഫ്സലിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഫ്സലിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്.
1: ശരി, അപ്പം ഇത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം അഫ്സലിന്റെ?
2: അതെ അതെ,
1: ബിസിനസ് തന്നെയാണ്.
2: ബിസിനസ് തന്നെയാണ്.
1: ഫാമിലിയിലൊക്കെ ബിസിനസ് ചെയ്യാറുണ്ട്?
2: ആ തീർച്ചയായിട്ടും, എല്ലാവരും ആ ഒരു ഫീൽഡിലായതുകൊണ്ടാണ് എനിക്ക് ഇതിലോട്ട് ചെറിയ താല്പര്യം. കാര്യം നമുക്കൊരു ഇപ്പം ഫസ്റ്റ്ലി ഒരു ഒരാളുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് ടൈം എക്സ്ട്രാ പോകും. അതേസമയം നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങാം, പിന്നീട് ഫാമിലിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. നമുക്ക് ആരുടെ പെർമിഷൻ ചോദിക്കണം, അതാണ് ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയാം. നമുക്ക് പെർമിഷൻ ചോദിക്കാം, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങാം, ഇഷ്ടമുള്ളത് ചെയ്യാം. ഫ്രീഡം ആണ് മെയിൻ.
1: തീർച്ചയായിട്ടും, സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ കാര്യം ഈ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ. അല്ലെ, നമുക്ക് നമ്മുടെ ബിസിനസ് ആകുമ്പോൾ നമ്മുടെ തീരുമാനമാണ്, മറ്റൊരാളുടെ തീരുമാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, പെർമിഷനുമായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്നാലും ഈ ഒരു വലിയ കാരണത്താൽ ഇങ്ങനെ ബിസിനസ് മേഖലയിൽ ഇൻട്രസ്റ്റ് കാണിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നാലും മുൻപോട്ടും ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ, നല്ലൊരു ബിസിനസ് മാൻ ആയിട്ട് നല്ലൊരു എന്റർപ്രണർ ആയിട്ട് മാറാൻ സാധിക്കട്ടെ കേട്ടോ.
2: താങ്ക് യു, താങ്ക്
1: യു. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് കൊട്ടാരക്കര സ്വദേശിയായ അഫ്സലിനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ ആരും എങ്ങു പോയണ്ട, കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ ശ്രീശാന്ത് on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്നലെ നമ്മളെ കരുതി നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു ബൈക്കിൽ ഒരു ചേട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഹലോ ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് ഷെറിൻ.
0: ഷെറിൻ ചേട്ടാ, വീടിനടുത്ത് തന്നെയാണോ?
1: അല്ല, അടുത്തല്ല, ആയൂര്.
0: ആയൂരാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഇല്ല, ഞാന്, അമ്മ, ചേച്ചി, അനിയത്തി.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: ഹാപ്പി ആയിട്ട്
0: പോകുന്നു. ഓക്കെ ശരി, അപ്പൊ എന്താ ചെയ്യുന്നേ?
1: ഞാൻ ട്രാൻഡർ VSSC കോൺട്രാക്ട് വർക്കർ ആയിട്ട് നിൽക്കുക.
0: ഓക്കെ, അടിപൊളി. എങ്ങനെയുണ്ടോ ജോലിയൊക്കെ?
1: കുഴപ്പമില്ല, നല്ലോണം പോകുന്നുണ്ട്.
0: ഹാപ്പിയാണോ?
1: ഹാപ്പിയാ,
0: ഹാപ്പിയാണ്. ലൈഫിൽ നമുക്ക് അതാണ് വേണം, അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ ശരി, അപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, ഈ ടോട്ടലി ലൈഫിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? നന്നായിട്ടാണോ പോകുന്നത്? അതോ ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ആക്ച്വലി
1: കുറച്ച് ആ ഫേസ് ഫുള്ളായിട്ട് കടന്നൊന്നും പോയിട്ടില്ല, എന്നാലും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഫുള്ളി ഇതുവരെ സ്ട്രഗ്ലിംഗ് ഫേസിൽ നിന്ന് ഞാൻ പുറത്തായിട്ടില്ല, അതിൽ തന്നെ ഉണ്ട്. പക്ഷെ ഒരു കുറച്ചു നാൾ മുന്നേ ഇരുന്ന അത്രയ്ക്ക് കഷ്ടപ്പാടില്ല.
0: ഓക്കെ ശരി, അപ്പം കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ കുറച്ച് നാളത്തെ മുന്നേ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഒന്ന് ബെറ്റർ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും കംപ്ലീറ്റ്ലി നമ്മൾ ഓക്കെ ആയിട്ടില്ല എന്ന് പറയാം, അല്ലേ?
1: അതെ അതെ, ഫുള്ളി അങ്ങ് സ്റ്റേബിൾ ആയില്ല. പക്ഷെ ലാസ്റ്റ് ഇയർ നോക്കുമ്പോൾ ഈ ഇയർ ഞാൻ ബെറ്റർ.
0: ഞാൻ ചോദിക്കാൻ വരുവായിരുന്നു, 2026 ഏകദേശം കഴിയാറങ്ങി, രണ്ടു മാസം കൂടെ ഉള്ളൂ. ഈ ഒരു വർഷത്തെ എങ്ങനെയാ വിലയിരുത്തുന്നത്? ആക്ച്വലി
1: വർഷം പോയതാരും അറിയുന്നില്ല, 2026 തീർന്നു ഇപ്പൊ ബ്രോ പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കാരണം അത്രയും സ്പീഡാണ് നമ്മുടെ ജീവിതം എല്ലാം പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് ഞാൻ ഇപ്പോഴും 25 തന്നെയാണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. എനിക്ക് 26 പെട്ടെന്ന് ചേഞ്ച് ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ ബെറ്റർ ആയിട്ടുണ്ട്.
0: ശരി, അപ്പൊ നമ്മൾ ചേട്ടൻ പറഞ്ഞതുപോലെ ലൈഫ് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കാതെ വളരെ വേഗത്തിൽ സ്വന്തം വണ്ടി പിടിച്ച് ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കേൾക്കുന്ന ആൾക്കാരോട് ചേട്ടൻ, ശരി ചേട്ടൻ, എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്?
1: കേൾക്കുന്നവർക്ക് ഞാനായിട്ട് അഡ്വൈസ് കൊടുക്കാൻ ഞാൻ വലിയ ആഗ്രഹമില്ല. പക്ഷെ എന്നാലും പറയാ, ജീവിക്കുന്ന മൊമെന്റ് വേസ്റ്റ് ചെയ്യാതിരിക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എന്തിനായാലും പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. ചിലപ്പം അവരുടെ ജോലിയിൽ പ്രൊഡക്റ്റീവ് ആവാം, അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ എന്തിനും ഇപ്പം ഒരു യാത്ര പോകുന്നതിലോ അങ്ങനെ അവരുടെ ഇഷ്ടത്തിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതിലും അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യുക. ഒന്നും വേസ്റ്റ് ആക്കി ഇപ്പൊ വീട്ടിൽ തന്നെ വെറുതെ ഇരുന്ന് ഒരു സമയം കളഞ്ഞ് പോക്കി ആ സമയത്തിന് വേസ്റ്റ് ആക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.
0: അതെ, തീർച്ചയായിട്ടും. എന്നാലും ടൈം കളയാതെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഓഫ് ദ ഡേ, എവറി മൊമെന്റ് ഓഫ് ദ ലൈഫ് നമ്മൾ അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് പോകാം, അല്ലേ?
1: അതെ അതെ.
0: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും വലിയൊരു അഡ്വൈസ് ആണ്. അപ്പൊ എന്തായാലും കേൾക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്തായാലും സന്തോഷം ചേട്ടാ ഇന്ന് പരിചയപ്പെട്ടതിൽ. ലൈഫൊക്കെ ചേട്ടന്റെ മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ, ഇതിനേക്കാൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് ആയൂർ സ്വദേശിയായ ഷെറിൻ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

Yes, we are back on radio and with me RJ Srishant on Astray FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഇന്ന് റേഡിയോ വണ്ടിയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്കിതേ തൽക്കാലം ഇവിടുന്ന് വണ്ടിതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമേ ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ RJ ശ്രീശാന്ത് signing off.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇത്തവണ ജോയ് വാലി ദീവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90.
4: ഹലോ, നമസ്കാരം, ഇതാരാണ്?
6: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
4: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
6: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.
4: 1000 പറ മുത്തുണ്ടേ,
7: അനക്കെടുപ്പത് പൊന്നുണ്ടേ, 1000 പറ മുത്തുണ്ടേ.
2: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിദ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്നാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് ഒരു മിനിറ്റായിരിക്കാണ് ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനിഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്നാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ടു ദ നമ്പർ 0474290904 219 1909. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 9526690909. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ എഫ് എം 90.9 നാടിനൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് അർജുൻ സിനിമ മേലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്നാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗ് ആണ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നത്? സിന്ധു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ട്. മഴ പെയ്യുന്നുണ്ട്. ജോലിയൊക്കെ ഒതുങ്ങിയോ വീട്ടിലെ? ഏകദേശം ഒതുങ്ങി അല്ലേ. ഇനി എന്താ ഭക്ഷണം കഴിക്കാൻ വീട്ടില്? വെജാണോ ചേച്ചി? ഓക്കെ, അടിപൊളി, നല്ല നല്ല ശീലമാണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഭക്ഷണമൊക്കെ ഓക്കെ ആക്കി റെഡി ആക്കി വെച്ച് ഇങ്ങനെ പാട്ട് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എന്ന് വെച്ചോക്കെ അല്ലേ. അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ? ഹലോ, രണ്ടു വരി പാടുവോ? പാടത്തൊന്നുമില്ല, പാടി നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നു. പാട്ട് ആസ്വദിക്കാൻ ഇഷ്ടമാണല്ലേ. ഓക്കെ ശരി, ഡെഡിക്കേഷൻ ഉണ്ടോ? പാട്ട് കേൾക്കുന്ന പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും വെച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, വീണ്ടും വിളിക്കാം. ഓക്കെ ശരി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വിളിച്ചത് നമ്മുടെ സിന്ധു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് ചന്ദ്രകളഭം എന്ന മനോഹരമായ എവർഗ്രീൻ സോങ് ആണ്. ഈ ഒരു പാട്ട് ആക്ച്വലി 75 റിലീസ് ചെയ്ത കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിൻ്റെ വരികൾക്ക് ദേവരാജ മാഷീണം നൽകി ഗാനകേന്ദ്രവൻ ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം സിന്ധു ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചന. ഹായ് ഹലോ, ഞാൻ അർച്ചന ഫ്രം പാറംകോട്. എനിക്ക് ചാച്ചാ ചീച്ചു എന്ന പാട്ട് ബദൽഹീം കുടുംബയോടിലെ ആ പാട്ട് വെച്ച് തരുമോ എന്നാണ് അർച്ചന എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അർച്ചനയ്ക്ക് വേണ്ടി ഏറ്റവും പുതിയ പാട്ട് കേൾക്കാം കാസറ്റ് കഫിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാം, ബദൽഹീം കുടുംബ യൂണിറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി സുഹൈൽ കോയയുടെ വരികൾക്ക് വിഷ്ണു വിജയ് ഈണം നൽകി വാഗ്ദീശ്വരി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ആക്ച്വലി ഇപ്പോൾ ട്രാവൽ സോങ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും രണ്ട് മനോഹരമായ ട്രാക്ക് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474291900 0974219090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 9526690909. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു,
3: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: അതെ, റെഡി ആയില്ലേ?
6: എങ്ങോട്ടാ?
5: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
6: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നു. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് മികച്ച പരിചരണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാർഡിയാക് കെയർ യൂണിറ്റും പ്രഗത്ഭരായ ഡോക്ടർമാരുമായി അസിസിയ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം ഇനി നിങ്ങളുടെ സേവനത്തിനുണ്ട്. അപ്പോ ഹൃദയാരോഗ്യം ഇനി സുരക്ഷിതമായ കൈകളിൽ.
8: അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
9: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
10: Yasit Coffee,
11: Yasit Coffee,
10: ivide ishtam pole vaattu.

0: തീരം.
1: യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്നാലും എന്തേ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
2: ഹലോ, നമസ്കാരം. ശാന്ത ചേച്ചിയാണ് മോനെ.
1: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം. അംഗനവാടിയിലാണ്, മക്കളൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്.
1: എന്താണ് പറയാൻ പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ? എന്തൊക്കെയോ ഇങ്ങനെ പറയാൻ പറയുന്നല്ലോ കുട്ടികൾ ബാക്ക്ഗ്രൗണ്ടിൽ. എന്താണത്?
2: അടുത്ത് നിൽക്കുക.
1: ഓക്കെ, ശരി ശരി. അപ്പൊ ഇന്നെന്താ ഭക്ഷണം അംഗൻവാടിയിൽ?
2: ഇന്ന് രാവിലെ പാൽപ്പിടി കുഴക്കട്ടയായിരുന്നു. പാലും പിന്നെ കുഴക്കട്ട എല്ലാം കൂടെ ഇങ്ങനെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ്, പരിപ്പ്, ഇലത്തോര്.
1: ഓക്കെ, അടിപൊളി മെനു ഒക്കെ ആണല്ലോ.
2: ഓരോ ദിവസം ഓരോ മെനു. അങ്ങനെ ഒരു ചാർട്ട് ഉണ്ട്, അത് നമ്മൾ പ്രദർശിപ്പിക്കണം. യഥാർത്ഥമായിട്ട് വരുമ്പം കാണും.
1: ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ.
2: അതിനനുസരിച്ച് ഫുഡ് കൊടുക്കണം. പിന്നെ ഡ്രോയിങ് പടം കളർ ചെയ്യിപ്പിക്കണം. തീം അനുസരിച്ച് പഠിപ്പിക്കണം.
1: ഓക്കെ,
2: കഥാപാട്ട് ഭയങ്കര.
1: എനിക്ക് ഇത് അംഗൻവാടി തന്നെയാണോ?
2: അംഗൻവാടി അതൊക്കെ കേട്ടില്ലേ? ജില്ലകളൊക്കെ 3 വയസ്സുള്ള പിള്ളേര് പറയുന്നതിന് പറ്റാതെ അവർക്ക് അത്രത്തോളം അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആക്കി എടുക്കുന്ന ഒരു ഏരിയയാണ് അംഗൻവാടി.
1: തീർച്ചയായിട്ടും, എക്സാക്ട്ലി എക്സാക്ട്ലി. അപ്പൊ എന്തായാലും അങ്ങനെ നല്ലൊരു കർമ്മം ഇങ്ങനെ പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
2: നമ്മളും ഹാപ്പി, നമുക്കും പഠിക്കും
1: തീർച്ചയായിട്ടും. ഓക്കെ ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: പഞ്ചവർണ്ണ പങ്കിളിപ്പെണ്ണ
1: പാട്ട്.
2: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാൻ എപ്പോഴും പാട്ട് കൂടെ പാടും, പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്.
1: രണ്ടുപേരും പാടി തരുമോ?
2: പറ്റത്തില്ല, ഞാൻ കൂടെ പറത്തണം.
1: ഓക്കെ ശരി, അടുത്ത തവണ വിളിക്കാം. ഒരു പാട്ട് പാടണം കേട്ടോ. ശ്രേയക്കുട്ടി പാട്ട് പാടുവോ? ശ്രേയ പാട്ട് പാടുവോ? മിണ്ടുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ശരി, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ആ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും, എന്റെ പൈങ്കിട കുഞ്ഞുങ്ങൾക്കും, പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും, ആർജിയിലുള്ള എല്ലാവർക്കും,
1: തീർച്ചയായിട്ടും പറയാം. ശരി ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ചേച്ചി, ശരി. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് നമ്മൾ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി 96 റിലീസ് ചെയ്ത സല്ലാഭം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാഷീണം നൽകി നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഈ ഒരു പാട്ടിനെ പറ്റി ഞാനിങ്ങനെ യൂട്യൂബിൽ ചെക്ക് ചെയ്തപ്പോഴേ അതിന് താഴെ ഒരു കമൻറ്റ് കിടക്കുന്നു. കമൻറ്റ് ഞാൻ വായിക്കാം. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഫിലിം, അന്ന് മമ്മൂട്ടിയുടെ പടം കാണാനാണ് പോയത്. ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊന്നും ഈ പടത്തിന് കയറിയില്ല. കാരണം അവർ പറഞ്ഞത് പുതുമുഖങ്ങൾ ആക്ട് ചെയ്യുന്ന മൂവിയാണ്, കയറണ്ട, പുതിയ നടിയ എന്നാണ്. പക്ഷെ ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടു. ഇപ്പോൾ ആ പുതുമുഖ നടി എവിടെ നിൽക്കുന്നു എന്നാണ് ആ ഒരു ചേട്ടൻ അയച്ചിരിക്കുന്ന, ആ മെസ്സേജ് ചെയ്തിരിക്കുന്ന ഒരു കമൻറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ആക്ച്വലി അത് പറഞ്ഞ വളരെ ശരിയാണ്. അന്ന് പുതുമുഖ നടിയായിട്ട് വന്ന മഞ്ജു ചേച്ചി ഇന്ന് തെന്നിന്ത്യൻ മുഴുവൻ വർക്ക് ചെയ്യുന്ന ഒരു വലിയ ആക്ട്രസ്സായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ. ആൻഡ് ഫേവറേറ്റ്, എനിക്കും പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള നടിയാണ്. നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു അഭിനയത്തിൽ കൂടിയാണ് മഞ്ജു ചേച്ചി. അപ്പോൾ എന്തായാലും ചേച്ചി ഇങ്ങനെ ഫീച്ചർ ചെയ്യുന്ന ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട്. ഈ പാട്ട് കേൾക്കാം ശാന്ത ചേച്ചിക്ക് വേണ്ടിയും, ആൻഡ് ഓൾസോ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും. കാസറ്റ് കഫേയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻസിയാണ് കേട്ടോ. ഹായ് ശ്രീ ബ്രോ, എനിക്ക് വെണ്ണിലവേ എന്ന സോങ് ഫ്രം ദ മൂവി തുപ്പാക്കി വെച്ച് തരുമോ? ഐ എം ഡെഡിക്കേറ്റിംഗ് ദി സോങ് ടു ഓൾ ദി ലിസ്ണേഴ്സ് ഓഫ് ആസ്ട്രിയ FM 90 എന്നാണ് നമ്മൾ അൻസി അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും അൻസിക്ക് വേണ്ടിയും ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി അൻസിയെ പറഞ്ഞതുപോലെ തന്നെ തുപ്പാക്കി എന്ന സിനിമയ്ക്ക് വേണ്ടി നമുത്തുകുമാറിൻ്റെ വരികൾക്ക് മജീഷ്യൻ ഹാരിസ് ജയരാജ് ഈണം നൽകി ഹരിജിയും ബോംബെ ജയശ്രീ മാം ചേർന്ന് പാടിയ അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ള ട്രാക്സ് ആണ് ബാക്ക് ടു ബാക്ക് ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474290904 2919909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്പർ ഇതാണ് 9526490906. 9562664 9090. So keep on listening. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: കരിയർ വെറും ഒരു സ്വപ്നമല്ല, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഡിസ്ചാർജായി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
1: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
2: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. സൌദിയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 66ാമത് നാഷണൽ ഡിഫൻസ് കോളേജ് കോഴ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം, ഭീകരവാദം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങളെ നേരിടാൻ കൂട്ടായ പ്രതികരണം ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. നിയമസഭയിൽ ചട്ടം 118 പ്രകാരം സർക്കാർ ഇന്ന് 2 പ്രമേയം അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അവതരിപ്പിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും വി ജോയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: വീണ്ടും ആവർത്തിച്ചു പറയുന്നു, അത് സ്ത്രീകൾക്ക് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു ഔദാര്യമല്ല, കേരളത്തിലെ സ്ത്രീകളോടുള്ള ഈ സർക്കാരിന്റെ ആദരവാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. ഇനിയും നിരവധി പദ്ധതികൾ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ സർക്കാർ പ്രഖ്യാപിക്കുകയും സമയബന്ധിതമായി അത് നടപ്പിലാക്കുകയും ചെയ്യും.
0: രാജ്യത്തെ കൽക്കരി അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങളിലെ കൽക്കരി ശേഖരം 18 ദശലക്ഷം ടണ്ണിന് മുകളിൽ എത്തിയതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ മാസം 29 മുതലുള്ള കണക്കാണിത്. തടസ്സമില്ലാത്ത വൈദ്യുതി ഉൽപാദനം ഉറപ്പാക്കുന്നതിനായി ക്ഷാമം നേരിടുന്ന വൈദ്യുതി നിലയങ്ങളിലേക്ക് കൽക്കരി പുനർവിതരണം ചെയ്യുന്നുണ്ടെന്ന് കൽക്കരി മന്ത്രാലയം അറിയിച്ചു. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. അന്തസ്, സമത്വം, സ്വാതന്ത്ര്യം, നീതി എന്നിവയുൾപ്പെടെ ഓരോ പൌരനും ഭരണഘടന വിപുലമായ അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 33ാം സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Courts must intervene when constitutional rights are violated. Human rights commissions must investigate complaints, identify systemic failures, and ensure that concerns which may otherwise remain invisible receive institutional attention. Civic society can bring ground realities into the forefront, while international institutions can contribute scientific knowledge, experience, and cooperation.
0: സുപ്രീംകോടതിയെ സമീപിക്കാൻ ഓരോ ഇന്ത്യൻ പൌരനും അവകാശമുണ്ടെന്നും അവരുടെ പരാതികൾ കേൾക്കാനും നിയമപ്രകാരം അർഹമായ പരിഹാരം നൽകാനും കോടതി സന്നദ്ധമാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൂടിക്കാഴ്ചയ്ക്കായി INDI സഖ്യം ഉന്നയിച്ച ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_Tiruvananthapuram Instagram അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മൂന്നാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടന്ന പരിപാടിയിലാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികൾക്ക് കീഴിൽ 80% തദ്ദേശീയ ഘടകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച മംഗ്രോൾ പ്രതിരോധ മേഖലയിൽ കപ്പൽ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പായാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനമായ ഇന്നലെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലും വിപുലമായ ആഘോഷങ്ങളാണ് നടന്നുവരുന്നത്. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയത്. ജമ്മുകശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്ക്. നവരാത്രിയുടെ ആദ്യ ദിനം 47,346 തീർത്ഥാടകർ ദർശനം നടത്തിയതായാണ് കണക്കുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ രാഷ്ട്രനിർമ്മാണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ മേരാ യുവഭാരത് മൈ ഭാരത് എന്ന സംരംഭത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. യുവാക്കൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 ആരംഭിച്ച പദ്ധതിയാണ് മേരാ യുവഭാരത് മൈ ഭാരത്. യുവജന കേന്ദ്രീകൃതമായ ഈ സംരംഭം രാഷ്ട്രനിർമ്മാണത്തിൽ വലിയ പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
4: മേരാ യുവ ഭാരത് സംഘടൻ മൈ ഭാരത് ഭാരത് യുവശക്തി ഉദ്ഘോഷ് ഹൈ ദേശ് കെ ഹർ യുവാക്കോ ഏക് മഞ്ച് ഏക് പ്ലേറ്റ്ഫോം പർ ലാനേ കാ ബഹുത് ബഡാ മാധ്യമം ബനേഗാ.
0: സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന രണ്ടാമത്തെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആക്രമണത്തെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അപലപിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഊർജ്ജ മേഖലയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായും റഷ്യയുടെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം റഷ്യയിൽ നിന്ന് ഡീസൽ ഇറക്കുമതി ചെയ്യാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് US സെനറ്റർമാരുടെ സംഘം. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇത്തരം വ്യാപാരം നിരോധിച്ചുകൊണ്ടുള്ള 2022 നിയമത്തിന് വിരുദ്ധമാണ് തീരുമാനമെന്ന് സെനറ്റർമാർ ആരോപിച്ചു. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. സൌദിയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30. You are listening to Ashraya FM.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. ഒരു ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പം എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ് ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരു പിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗോഗുലാണ് കേട്ടോ. ഹായ് ബ്രോ, ഐ എം ഗോഗുൽ ഫ്രം വില്യം, വർക്കിലാണ് ഞാൻ. എനിക്ക് അമ്പിളിയിലെ നെഞ്ചകമേ പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ഗൂഗിൾ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൂഗിളിന് വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ അമ്പിളി എന്ന ബ്യൂട്ടിഫുൾ സിനിമയ്ക്ക് വേണ്ടി വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് വിഷ്ണു വിജയ് ഈണം നൽകി നമ്മുടെ സ്വന്തം ശങ്കർ മഹാദേവൻ സാറ് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ഞാൻ ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്തോഷ് കുമാറാണ് കേട്ടോ. ശ്രീശാന്ത് ജി, ഹരിമുരളീരവം വെച്ച് തരുമോ എന്നാണ് എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ പേരിന് പിന്നിലൊരു ജി ആദര സൂചകമായിട്ട് സന്തോഷം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷം എനിക്കും. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ പാട്ട് കേൾക്കാം. എൻ്റെ ഒരു ഫേവറേറ്റ് ഓൾ ടൈം സെമി ക്ലാസിക്കൽ സോങ് ആണ് ഹരിമുരളീരവം എന്ന് പറഞ്ഞ പാട്ട്. ഈ ഒരു പാട്ട് ആക്ച്വലി 97 റിലീസ് ചെയ്ത നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് മൂവിയായ ആറാം തമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ഏട്ടൻ്റെ വരികൾക്ക് രവീന്ദ്ര മാഷ് ഈണം നൽകി ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ ആയ പാട്ടാണ് ബാക്ക് ടു ബാക്കായി എനിക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും മെസ്സേജ് അയക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0472910904 0974219900. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെ മെസ്സേജുകളായിട്ടും റിക്വസ്റ്റ് ചെയ്യാം. നമ്പർ ഇതാണ് 9526490909059264 9609609900. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഡിമോസ്
6: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
8: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
9: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
11: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
12: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
13: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
14: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: സോ വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് എന്തേ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്? മായ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ചൂടുണ്ട്. ജോലിക്ക് ഇടയ്ക്ക് വിളിക്കുവാണോ? ഓക്കെ, ശരി ശരി. അപ്പൊ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ
1: കേൾക്കണ്ടേ?
0: രണ്ടു വരി പാടുവോ? പാട്ട് പാടത്തില്ല. അതെന്താ പാടാത്തെ? എന്താ കേട്ടില്ല? ഒന്നുകൂടെ പറയോ. ഒന്നുകൂടെ പറയോ, കേട്ടില്ല. വീട്ടിലേ പാടത്തുള്ളൂ. ഓക്കെ ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ പാടാൻ വേണ്ടി. ഓക്കെ ശരി. അപ്പം എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ? ഓക്കെ ശരി. ഡെഡിക്കേഷൻ ഉണ്ടോ? ഡെഡിക്കേഷൻ ഇല്ല. ഓക്കെ ശരി ശരി. അപ്പൊ ഏതായാലും പാട്ട് വെച്ചേരാ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, വിളിച്ചു നമ്മളെ, നമ്മുടെ മായ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് പൊന്നോല തുമ്പി പൂവാലി തുമ്പി എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി മഴവില്ലി എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രതിൻ്റെ വരികൾക്ക് മോഹൻ സിത്താര ഇണം നൽകി ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം മായ ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശിവൻ ചേട്ടനാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, നമസ്തേ. നാടും നഗരവും നവരാത്രി ഉത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ ശ്രീശാന്തിന് നവരാത്രി ആശംസകൾ. ഇന്ന് രാജരാജ തോഴൻ എന്ന തമിഴ് ഗാനം വെച്ച് തരുമല്ലോ. ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ശിവൻ ചേട്ടൻ അയച്ചിരിക്കുന്ന മെസ്സേജ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു പാട്ട് രാജരാജ തോഴനല്ല, രാജരാജ ചോഴനാണ് കേട്ടോ. വളരെ മനോഹരമായ ഒരു തമിഴ് പാട്ടാണ് ഈ ഒരു പാട്ട്. ആക്ച്വലി 87 റിലീസ് ചെയ്ത ഇരട്ടൈവാൽ കുരുവി എന്ന സിനിമയ്ക്ക് വേണ്ടി ദ വൺ ആൻഡ് ഒൺലി രാജ സാർ ഈണം നൽകി ദാസേട്ടൻ പാടിയ ഒരു അടിപൊളി ബ്യൂട്ടിഫുള്ളായ പാട്ടാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു തമിഴ് പാട്ടാണ്, ദാസേട്ടൻ പാടിയ തമിഴ് പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ആക്ച്വലി ഇതിൻ്റെ ഒരു ഫീല് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു റൂറൽ ബസ് യാത്ര ചെയ്യണം. ഈ ബസ് യാത്രയിൽ നമ്മൾ നമ്മുടെ ആ ഒരു വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ഒരു ചെറിയ ഹെഡ്ഫോൺസൊക്കെ വെച്ച് ഈ ഒരു പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് ആ ഒരു കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ യാത്ര ചെയ്യണം. അപ്പോഴാണ് നമ്മളിതിൻ്റെ ഈ ഒരു പാട്ടിൻ്റെ റിയൽ മാജിക് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അത്രത്തോളം ബ്യൂട്ടിഫുൾ പാട്ടാണ്. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ യാത്ര ചെയ്യുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മസ്റ്റായിട്ട് പ്ലേ ചെയ്യണം കേട്ടോ. അപ്പം ആ യാത്രയും മനോഹരവും ഈ പാട്ടിൻ്റെ ഫീല് നമുക്ക് കിട്ടും. സോ അപ്പം അത്രത്തോളം മനോഹരമായ ഒരു പാട്ടാണ് ഈ ഒരു രാജരാജ ചോഴൻ എന്ന മനോഹരമായ പാട്ട്. അപ്പോൾ ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫയിലേക്ക്. ഇറ്റ് ഇസ് നമ്പർ 0472914090 0474219909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909662669409. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഹലോ, എവിടെയാ?
5: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
5: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
5: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
6: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞുവന്ത്?
7: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
8: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
10: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
11: Yasit Coffee.
12: Yasit Coffee.
11: Evide ishtam pole vaattu.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആരാ സംസാരിക്കുന്നത്? ടിൻഡു ചേട്ടാ. എവിടെ നിന്നാണ്
1: വിളിക്കുന്നത്?
0: വാളകത്തുനിന്നാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ശരി ശരി. അപ്പം ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ഹാപ്പി ആയിട്ട്
1: പോകുന്നു.
0: എന്താ ചെയ്യുന്നേ?
1: ഞാൻ പെയിന്റിംഗിന്റെ വർക്ക് ആണ്.
0: പെയിന്റിംഗിന്റെ വർക്ക് ആണ്. ഇന്ന് ജോലി ഇല്ലായിരുന്നോ? ഓക്കേ, ശരി. ലഞ്ച് ബ്രേക്ക് ആണല്ലേ? ലഞ്ച് ബ്രേക്ക് നമുക്കൊരു പാട്ട് കേട്ട് അങ്ങ് ആസ്വദിക്കാന്ന് കരുതി. ഓക്കേ ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: സൂര്യമാനസ് എന്ന മൂവിയിലെ
0: ണല്ലേ തരളിത രാവിൽ മയങ്ങിയോ. ശരി, രണ്ടു പേര് പാടുവോ? പാട്ട്
1: പാടത്തില്ല.
0: പറഞ്ഞപ്പോ തെറ്റിപ്പോ. പാടി തെറ്റിക്കണല്ലേ? ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ? ഇഷ്ടമാണ് ഈ പാട്ട്?
1: നല്ലൊരു പാടമാണ് മമ്മൂട്ടിയുടെ.
0: ഓക്കെ, അതുകൊണ്ട് ഈ പാട്ട് കേൾക്കാന്ന് കരുതി അല്ലേ?
1: ശരി.
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അജയൻ, രാജേഷ് അണ്ണൻ,
0: ഓക്കെ,
1: പിന്നെ അപ്പു, പിന്നെ സബീഷ് അണ്ണൻ,
0: ഓക്കെ,
1: പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും.
0: ശരി ശരി. അപ്പൊ എന്തായാലും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അതുപോലെ തന്നെ ടിൻഡു ചേട്ടന്റെ സഹപ്രവർത്തകരായ എല്ലാവർക്കും വേണ്ടിയും നമ്മൾ ഈ പാട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. യെസ്, നമ്മൾ വിളിച്ചത് നമ്മുടെ ടിൻഡു ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് തരളിത രാവിൽ മയങ്ങിയോ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി 92 റിലീസ് ചെയ്ത സൂര്യമാനസം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് ലെജൻഡ് MM കീരവാണി ഈണം നൽകി ദാസ് ചേട്ടൻ പാടിയ മനോഹരമായ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജി ചേച്ചിയാണ് കേട്ടോ. ഹായ് അഷ്റഫം, ഞാൻ പനവേലിൽ നിന്നും രാജി. എനിക്കിന്ന് ജാനകി അമ്മയുടെ ഒരു നല്ല പാട്ട് വെച്ച് തരണേ എന്നാണ് രാജി ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും തീർച്ചയായും ചേച്ചിക്ക് വേണ്ടി ഒരു മനോഹരമായ ജാനകി അമ്മ പാടി പാട്ട് കേൾക്കാം. ആക്ച്വലി ഈ പാട്ടെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു തമിഴ് പാട്ടാണ്. ഉയരെ

0: 4909. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെഞ്ചിനിൽ

0: ஆஸ்ட்ரியா எஃப்எம் 90 நாடினுப்பம் நாடார்குப்பம். ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ള ഫോൺ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.
5: ക്യാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

സൂര്യമാനസം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസരൻ പാടിയൊരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. ഏകദേശം കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ഇങ്ങനെ അടുത്ത് വരികയാണ്. അപ്പോൾ എന്തായാലും അതിന് മുമ്പായിട്ട് ഫൈനലി എനിക്കൊരു മെസ്സേജ് കൂടി വാട്സാപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഖിലാണ് കേട്ടോ. ഹായ് ശ്രീ, മനോഹരി എന്ന പാട്ട് വെച്ച് തരണേ, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അഖിൽ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ ഏതായാലും അഖിലിന് വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി ബാഹുബലി എന്ന സിനിമയ്ക്ക് വേണ്ടി മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ വരികളെഴുതി, എം എം കീരവാണി സാർ ഈണം നൽകി, സയൻ ഓറയും വിജയ് യേശുദാസും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു പാട്ടോടുകൂടി കാസറ്റ് കഫയിലെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ കാസറ്റ് കഫയിലെ മെനുവിൽ ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ ആരും തന്നെ വിഷമിക്കേണ്ട, ഇന്ന് നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. എനിവേ എനിക്ക് തൽക്കാലം ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. രാത്രി 9 മണിക്ക് ഇനി നിശാഗന്ധിയിൽ നമുക്ക് കേട്ടുമുട്ടാം. സോ യു ആർ ലിസണിംഗ് ആസ്ട്രോ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ഡിസ്ചാർജായി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
1: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
2: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: Joy Alukkas, world's favorite jeweler.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഒ ക്ലോക്ക്.

ഞാറ്റുവേലയാണ് കേൾക്കാൻ പോകുന്നത്. നമ്മൾ ശരിക്കും അറിയാണ്ട് പോകുന്ന കുറേയധികം കൃഷി രീതികളുണ്ട്, അതുപോലെ തന്നെ അറിയാതെ പോകുന്ന കുറേയധികം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ട്. അറിയാതെ പോകുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവയുടെ ഗുണങ്ങളെ പറ്റിയാണ് കേട്ടോ. ഇത് വലിയ ഗുണമൊന്നും ഇല്ലാന്ന് നമ്മൾ ചിന്തിക്കുന്ന പല പച്ചക്കറികളായിക്കോട്ടെ പഴങ്ങളായിക്കോട്ടെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളവയാണ്. അപ്പോൾ അത്തരത്തിൽ ചില ചിന്തകളിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഞാറ്റുവേല സ്റ്റാർട്ട് ചെയ്യുന്നത്. ആപ്പിളിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു ഡെയിലി ലൈഫിൽ നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആപ്പിൾ കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എന്നുള്ളത് നമുക്ക് നോക്കാം. വയറ് വീർക്കുന്ന പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നത്. ഏത് ആരോഗ്യ പ്രശ്നത്തിനും ആപ്പിൾ വളരെയധികം ബെറ്റർ ആണ് കേട്ടോ. അതായത് ആപ്പിൾ ദിവസവും 3 തവണ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അമിതമായാൽ അമൃതം വിഷമാണ്, അതുകൊണ്ട് വാരി വലിച്ചൊന്നും കഴിക്കണ്ട. ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപെങ്കിലും ഇത് കഴിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു വയറ് വീക്കൽ എന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനെ സഹായിക്കുകയുള്ളൂ. മാത്രമല്ല മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ആക്കാനും ഇത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആപ്പിളിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ഓരോ വൈറ്റമിൻസിനും നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ദഹനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഒരുപാട് കഴിവുണ്ട്. അതുപോലെ തന്നെ വാഴക്കൂമ്പ്, നമുക്കറിയാലോ വാഴക്കൂമ്പിന് ഇത്രയും അധികം ഔഷധ ഗുണങ്ങളോ എന്ന് നമ്മൾ ചിന്തിക്കും. വാഴക്കൂമ്പ് കൊണ്ട് തോരൻ ഉണ്ടാക്കി കഴിക്കുന്നവരാണ് നമ്മൾ പലരും. മലയാളികൾക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീൽ കൂടി ഇത് തരുന്നുണ്ട്. നമ്മുടെ ആഹാരശീലങ്ങളിൽ അതിന് ഇത്രയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. എന്നാൽ ഈ വാഴക്കൂമ്പ് അത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. ഇത് നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരം മാത്രമെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അണുബാധ തടയുന്നതിന് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ വാഴക്കൂമ്പ്. ഒരുപാട് തരം അണുബാധകൾ ഇത് തടയും. അണുക്കൾ പെരുകുന്നത് തടയാൻ പോലും ഇതിന് കഴിവുണ്ടത്രേ. ചിലയിടത്ത് മുറിവുകൾ വൃത്തിയാക്കാൻ പോലും വാഴക്കൂമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ചിലയിനം പാരാസൈറ്റുകളെ കൊന്നൊടുക്കാൻ വാഴപ്പൂവിന് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പണ്ടുകാലത്ത് മലേറിയ വരുന്നവർക്ക് വാഴക്കൂമ്പ് മരുന്നായിട്ട് പോലും നൽകുമായിരുന്നു. അതുപോലെ തന്നെ രക്തത്തിന്റെ പഞ്ചസാരയുടെ അളവും വാഴക്കൂമ്പ് കുറയ്ക്കും കേട്ടോ. എങ്ങനെയെന്ന് കേൾക്കാം നമുക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ഞാറ്റുവേലയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പച്ചക്കറികളുടെയും പഴങ്ങളുടെയൊക്കെ ഗുണങ്ങളെ കുറിച്ചാണ്. അങ്ങനെ വാഴക്കൊമ്പിന്റെ ഗുണത്തെ പറ്റി നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അണുബാധ തടയാനുള്ള ഒരുപാട് ഒരുപാട് കഴിവ് വാഴക്കൊമ്പിനുണ്ടെന്നുള്ളത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഇതിന് സാധിക്കുമെന്നൊരു സൂചന ഞാൻ നൽകി. അതായത് പ്രമേഹമുള്ളവരിൽ പലരും വാഴക്കൊമ്പ് ആഹാരത്തിന്റെ ഭാഗമാക്കാറുണ്ട്. വാഴപ്പൂ, മഞ്ഞൾ, സാമ്പാർ പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നന്നായിട്ട് കുറയ്ക്കും. ഇരുമ്പിന്റെ കുറവ് കൊണ്ടാണ് അനീമിയ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അതിനാൽ വാഴക്കൊമ്പ് കഴിക്കുന്നത് അനീമിയ തടയാൻ വളരെയധികം സഹായിക്കും. ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനം കൂട്ടാൻ അതിനാൽ വാഴക്കൊമ്പിന് സാധിക്കുകയും ചെയ്യും. രക്തത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടാനും അടിപൊളിയാണ് കേട്ടോ വാഴക്കൊമ്പ് എന്ന് പറയുന്നത്. ഇനി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അവർക്കും നല്ലതാണ് വാഴക്കൊമ്പ്. അതെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉള്ള കാര്യമാണ് കേട്ടോ, ഭാരം കുറയ്ക്കാനും വാഴക്കൊമ്പിന് സാധിക്കും. കാലറി വളരെ കുറഞ്ഞ ഇവ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതാണ്. ഒപ്പം കൊളസ്ട്രോൾ ഇതിനകത്ത് ഒട്ടുമേ ഇല്ല. അതുകൊണ്ട് ഇത് വളരെ നല്ലതാണ്. പിന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും വാഴക്കൊമ്പ് വളരെയധികം നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസം വാഴക്കൊമ്പ് തോരൻ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ കഴിച്ചാൽ നമ്മുടെ രക്തത്തിലുള്ള അനാവശ്യ കൊഴുപ്പുകൾ നീക്കി രക്തശുദ്ധി നൽകും. രക്തക്കുഴലിൽ അടഞ്ഞിട്ടുള്ള കൊഴുപ്പിനെ നീക്കി രക്തചംക്രമണം വളരെയധികം സുഗമമാക്കാനും ഇത് ഉത്തമം തന്നെയാണ്. ഇനി പറയുന്നത് ക്യാൻസർ തടയും എന്നുള്ളൊരു കാര്യമാണ്. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് വാഴക്കൊമ്പുകൾ. ഇവ നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്യാൻസർ പോലുള്ള മാരക രോഗം വരുന്നത് തടയാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നിങ്ങൾക്കുണ്ടോ, വാഴക്കൊമ്പിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി കഴിച്ചാൽ ടെൻഷൻ, അമിതമായ സ്ട്രെസ് എന്നിവ അകറ്റാൻ സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഒപ്പം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങളിൽ ഒരു പരിധിവരെ തടയാനും വാഴക്കൊമ്പ് വളരെയധികം നല്ലതാണ്. ഇനി വഴന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഗന്ധ വൃക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. സവിശേഷമായ ഇലകളുടെ സുഗന്ധത്താൽ ശ്രദ്ധേയമായ ഒരു സുഗന്ധ വൃക്ഷമാണ് കേട്ടോ വഴന എന്ന് പറയുന്നത്. എടന എന്നും ഇതിന് പേരുണ്ട്. കുറുവയുടെ ബന്ധുവാണ് ഈ വഴന മരം. എന്നാൽ സാക്ഷാൽ കുറുവ എന്ന് പറയാൻ സാധിക്കില്ല. ഇലകൾ കൽപ്പം കട്ടിയും കനവും ഒക്കെയുണ്ട്. നീളത്തിൽ 3 ഞരമ്പുകൾ ഓടിയിരിക്കുന്നത് കാണാം. ഉത്തരേന്ത്യയിൽ ഇത് പണ്ടേ വളരെ പരിചിതമാണ് കേട്ടോ. പാചകത്തിനും അത്തർ നിർമ്മാണത്തിനും ഒക്കെ ഇതിന്റെ ഇലകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. പുരാതന റോമക്കാരും ഇത് ഒരുപാട് ഉപയോഗിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. പുരാതന റോമക്കാർക്ക് മാലഭദ്രം എന്ന പേരിൽ വഴന പരിചിതമായിരുന്നു. ഇന്ന് ഉത്തരേന്ത്യയിലെ പാചകവിധികളിൽ, പ്രത്യേകിച്ച് മുഗൾ കുശിനികളിൽ, വഴന ഒരു അഭിവാജ്യ ചേരുവ തന്നെയാണ്. മുഗളർ തയ്യാറാക്കുന്ന ബിരിയാണി, കുറുമ എന്നിവയിൽ ഇത് നിർബന്ധമാണ്. ഗരം മസാലയിലും നമ്മുടെ ഈ വഴന ഇല കാണാൻ സാധിക്കും കേട്ടോ. നേപ്പാൾ, ജനക്പൂർ, ബർമ തുടങ്ങിയ സ്ഥലങ്ങളിലും വഴന ഇലയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ ബ്രീഫായിട്ട് ഞാൻ പറയാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

വഴന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സസ്യത്തെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഗന്ധത്താൽ ശ്രദ്ധേയമായ ഒരു സുഗന്ധ വൃക്ഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ സസ്യത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ. കറുവയുടെ ബിന്ദുവായ വഴനയുടെ സസ്യനാമം സിന്നമോമും മാലഭദ്രം എന്നാണ്. പശ്ചിമഘട്ട മലനിരകളുടെ സന്തതിയാണ് വഴന. ഹിമാലയത്തിന്റെ ഉഷ്ണമേഖല ഉപോഷ്ണ മേഖലകളിലെ മലനിരകൾ, ഉത്തർപ്രദേശ്, കിഴക്കൻ ബംഗാൾ, ഖാസിയ, ജയന്തി കുന്നുകൾ എന്നിവിടങ്ങളിലെല്ലാം ഇത് വളരെ സമൃദ്ധമായിട്ട് വളരുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ സമ്പന്നമായ സസ്യജാലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസിൽ വഴനയെ കാട്ടുകുറുവ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മാലഭദ്രം എന്ന വാക്ക് കടും നിറമുള്ള ഇലകൾ എന്നാണ് അർത്ഥം. അതായത് തമാലപത്രം എന്ന വാക്കിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ മാലഭദ്രം എന്ന വാക്ക്. അങ്ങനെയാണ് കരുതപ്പെടുന്നത്. സമതലങ്ങളിലെ നിത്യഹരിത വനങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമൊക്കെ വഴനമരം നന്നായിട്ട് വളരുന്നുണ്ട്. പരമാവധി 20 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന വൃക്ഷസുഗന്ധിയാണ് നമ്മുടെ ഈ വഴന കേട്ടോ. തടിക്ക് ഏതാണ്ട് 20 സെന്റിമീറ്റർ വ്യാസമെത്തും. സമുദ്രനിരപ്പിൽ നിന്ന് 300 മീറ്റർ മുതൽ 2400 മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളിൽ വഴന നമുക്ക് കാണാൻ സാധിക്കും. മരത്തിന്റെ തൊലി കുറുവയുടേതുപോലെ വേർപെടുത്തി ഉപയോഗിക്കുന്നു. ഇലകൾ തേജ്പത് എന്ന പേരിൽ വിവിധ പാചക വിധികളിൽ ഉപയോഗപ്പെടുത്തുന്നു. ശിഖരാഗ്രങ്ങളിൽ പച്ച കലർന്ന മഞ്ഞ നിറമുള്ള ചെറിയ പൂക്കൾ ഇതിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതിന് അത്ര പ്രാധാന്യമൊന്നുമില്ല. എന്തൊക്കെയാണ് ഇതിന്റെ കൃഷി അറിവുകൾ എന്നുള്ളതാണ് ഇനി ഞാറ്റുവേലയിലൂടെ കേൾക്കുന്നത്. വളരുന്ന മണ്ണിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകതകൾ വഴനയുടെ മേന്മയെ നിർണായകമായിട്ട് സ്വാധീനിക്കാറുണ്ട്. ജൈവവളപ്പറ്റുള്ള നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിന് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. മണൽ കലർന്ന കളിമണ്ണിൽ വേണ്ടത്ര ജൈവവളങ്ങളും ചേർത്തെടുത്താൽ വളരെ നല്ലതാണ്. ആർദ്രതയുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയോടാണ് ഇതിന് ഏറ്റവും പ്രിയം. എന്നാൽ ദീർഘനാൾ നീളുന്ന വരൾച്ചയെ ഇതിന്റെ സുഗമമായ വളർച്ചയ്ക്ക് നന്നല്ല എന്ന് തന്നെ പറയാം. വിത്തുപാകിയാണ് കേട്ടോ സാധാരണയായിട്ട് ഈ വഴന കൃഷി ചെയ്യുന്നത്. കമ്പ് മുറിച്ച് നട്ടും വായുവിൽ പതിവെച്ച് തൈകൾ ഉണ്ടാക്കിയും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. നന്നായി വളഞ്ഞ കായകൾ ശേഖരിച്ച് കഴുകി വൃത്തിയാക്കി മാംസളമായ ഭാഗം നീക്കി കാലതാമസമില്ലാതെ തന്നെ ഇത് പാകണം. മണ്ണും മണലും അഴുകിയ ചാണകപ്പൊടിയും 3:3:1 എന്ന അനുപാതത്തിൽ കലർത്തിയ പോട്ടിംഗ് മിശ്രിതത്തിൽ വിത്തുകൾ പാകാനായിട്ടും സാധിക്കും. 10 മുതൽ 20 ദിവസം വേണം കേട്ടോ ഈ വിത്തൊന്ന് മുളച്ചു വരാനായിട്ട്. ആവശ്യത്തിന് നന നിർബന്ധമാണ്. തൈകൾ പച്ച പിടിക്കുന്നത് വരെ 6 മാസക്കാലത്തോളം കൃത്രിമമായിട്ട് തണൽ നൽകാനും കൂടി ശ്രദ്ധിക്കുക. വഴനെ പറ്റിയാണ് നമ്മളിങ്ങനെ ഞാറ്റുവേലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം. ഇനി നിങ്ങളും നടക്കും തലയിടുപോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ഞാറ്റുവേലയിൽ സവിശേഷമായ ഇലകളുടെ സുഗന്ധത്താൽ ശ്രദ്ധേയമായ ഒരു സുഗന്ധ വൃക്ഷമായിട്ടുള്ള വഴനയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൃഷി ചെയ്യുന്ന രീതിയെ പറ്റിയാണ് കേൾക്കുന്നത്. 50 സെന്റിമീറ്റർ വലുപ്പത്തിൽ 3:3 ഇടയകലം വിട്ടെടുക്കുന്ന കുഴികളിൽ കമ്പോസ്റ്റും മേൽമണ്ണും നിറച്ച് ജൂൺ ജൂലൈ മാസം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ തൈകൾ നടാനായിട്ട് സാധിക്കും. ഒരു വയസ്സായ തൈകൾ വേണം നടാനായിട്ട്. കാലിവളം, കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നൽകി വേണം കേട്ടോ ഇതിനെ വളർത്താൻ. തൈ 2-3 വളർച്ചയാകുമ്പോൾ പ്രധാന തണ്ട് തറനിരപ്പിൽ നിന്ന് 30 സെന്റിമീറ്റർ വിട്ട് മുറിച്ചു നീക്കണം. ശിഖരങ്ങൾ പൊട്ടി വളരാനാണ് ഇങ്ങനെ നമ്മൾ മുറിച്ചു വിടുന്നത്. കുറ്റിച്ചെടിയാക്കി നിർത്താനും ഇത് സഹായിക്കും. ഏതു പ്രായത്തിലും ഇലകൾ അടർത്തി ഉപയോഗിക്കാമെങ്കിലും വാണിജ്യ കൃഷിയിൽ 10 പ്രായമായ മരത്തിൽ നിന്നാണ് ധാരാളം മൂപ്പെത്തിയ സുഗന്ധവാഹികളായിട്ടുള്ള ഇലകൾ നമുക്ക് കിട്ടുക. ഒക്ടോബർ മുതൽ മാർച്ച് വരെ ഇല വിളവെടുപ്പ് സമൃദ്ധിയായി തുടരുകയും ചെയ്യാം. സുഗന്ധ തൈലത്തിന്റെ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ബാഷ്പീകരണ സ്വഭാവമുള്ള ഒരു തൈലം വഴനയിലയിൽ അടങ്ങിയിട്ടുണ്ടത്രേ. മോണോടെർപ്പിനുകൾ എന്നിവയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള സസ്യജന്യ രാസഘടകങ്ങൾ. പ്രധാന ചേരുവ യൂജിനോൾ ആണ്. ഇതിൽ സവിശേഷമായ കീടനശീകരണ ശേഷിയുണ്ട്. മാത്രമല്ല വഴനയില ഒരു ഉത്തമ നിരോക്സീകാരി കൂടിയാണ്. ദഹനരസങ്ങളുടെ ഉത്പാദനം പ്രോത്സാഹിപ്പിച്ച് ദഹന പ്രക്രിയ വളരെയധികം ത്വരിതപ്പെടുത്താൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളോടൊപ്പം ചേർക്കുമ്പോൾ ഇത് വായുകോപം ഉണ്ടാകാതെ തടയും. വയറുവേദന ശമിപ്പിക്കുകയും രക്തത്തിലെ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവയുടെ സാന്നിധ്യം നിയന്ത്രിച്ച് നിർത്താനും ഇതിന് കഴിവുണ്ട്. പ്രധാന ചേരുവയായ യൂജിനോളിന് പുറമെ വഴനയിലയിൽ ആൽഫാപൈനിൻ, കാഫിൻ, മിഷിൻ, ലിമോണിൻ, സൈമിൻ തുടങ്ങിയവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ജീവകങ്ങൾ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, കോപ്പർ, ഇരുമ്പ്, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, സെലേനിയം, സിങ്ക് എന്നിവയും ഇലകളിലുണ്ട്. ആയുർവേദ വിധിപ്രകാരം ചുമ, അലർജി, തലവേദന, ആസ്മ, ദഹനക്കേട്, വൃക്ക തകരാറുകൾ, ഹൃദ്രോഗം, ഗർഭപാത്രത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തുമ്മൽ, സന്ധിവേദനയ്ക്കൊക്കെ വഴനയിലെ പ്രതിരോധമോ അല്ലെങ്കിൽ പരിഹാരമോ ആണ്. തിരുവനന്തപുരത്ത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അരങ്ങേറുന്ന ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ചുണ്ടാകുന്ന ദിവേദ്യങ്ങളിൽ വളരെ പ്രധാനമാണ് കേട്ടോ തിരളിയപ്പം എന്ന് പറയുന്നത്. തിരളിയില എന്നാണ് ഈ ഭാഗങ്ങളിൽ വഴന അറിയപ്പെടുന്നത്. പഴയ തറവാടുകളിൽ തിരളിയപ്പം, ചക്കയപ്പം എന്നിവ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു വഴന മരമെങ്കിലും നിലനിർത്തുന്ന പതിവുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ഇന്നിപ്പോ അങ്ങനെ കാണാൻ സാധിക്കും. നാം വെട്ടി നശിപ്പിച്ച പല കാവുകളിലെയും അഭിവാജ്യ ഘടകമായിരുന്നു വഴന എന്ന് കോയമ്പത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ജനറ്റിക് ആൻഡ് ട്രീ ബീഡിംഗ്സിലെ

ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ആദിവാസി ചാരമുറകളിൽ ഇതിന്റെ സുഗന്ധവാഹിയായിട്ടുള്ള പൂക്കൾ ഉകയ്ക്കുകയും പതിവായിരുന്നു. അഗസ്ത്യമലയിലെ കാണി വിഭാഗക്കാർ ഈ ചെടിയെ വയറുവേദന, ദഹനക്കുറവ് എന്നിവ അകറ്റാനും മുറി ഉണക്കാനും പനി, ഉദരകൃമി, തലവേദന, ആർത്തവ തകരാറുകൾ എന്നിവയുടെ ചികിത്സയിലും ഉപയോഗിച്ചിരുന്നു. ഔഷധങ്ങൾക്ക് സുഗന്ധം നൽകാൻ മരത്തൊലി എടുക്കുക പതിവാണ്. ഇലകളിൽ നിന്നെടുക്കുന്ന എണ്ണ പല്ലുവേദന, തലവേദന, വാദം എന്നിവയുടെ ചികിത്സയ്ക്കും ഉത്തമമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നിൽക്കുന്ന വഴന അല്ലെങ്കിൽ തിരലയില എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണെന്ന് നമ്മൾക്ക് മനസ്സിലായില്ലേ. ഇനി സുഗന്ധമേറും ഈ പറയുന്ന കുമ്പിളപ്പത്തെ പറ്റി നമുക്ക് കേൾക്കാം. എന്തായാലും അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. സ്റ്റേ ട്യൂൺഡ്.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072 5859 08 എന്ന നമ്പറിലേക്ക്.

സുഗന്ധമേറുന്ന കുമ്പിളപ്പത്തെ പറ്റിയല്ലേ, അതായത് വഴനയുടെ ഇല വെച്ചുണ്ടാക്കുന്ന കുമ്പിളപ്പം. വഴനയിലെ കുറിച്ച് പറയുമ്പോൾ ഇലയുടെ സ്വതസിദ്ധമായ സുഗന്ധം കൈമാറി മലയാളികൾ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് ഈ കുമ്പിളപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി പറയാതെ തരമില്ല. തിരളിയപ്പം, വഴനയിലയപ്പം എന്നിവയെല്ലാം ഈ മധുര പലഹാരത്തിന് ഓമന പേരുകളുമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ നാട്ടുമ്പുറങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇതിനെ തിരളിയപ്പം എന്നാണ് പറയാറ്. ഇതിന്റെ ചേരുവകൾ പറയാം. വഴനയിലെ ആവശ്യത്തിന് വറുത്ത അരിപ്പൊടി ഒരു 3 കപ്പ്, ഉരുക്കിയ ശർക്കര 2 കപ്പ്, തേങ്ങ ചിരണ്ടിയത് 2 കപ്പ്, പഴുത്ത പഴം വലുതാണെങ്കിൽ 3 എണ്ണം, ഏലയ്ക്കാപ്പൊടി 1 ടീസ്പൂൺ, ചുക്കുപൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് വെള്ളം ആവശ്യത്തിന്, അതുപോലെ തന്നെ നെയ്യ് 1 ടീസ്പൂൺ എന്നിവയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഞാനങ്ങ് പറയും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. ഒരു പാത്രത്തിൽ നമ്മുടെ ഈ അരിപ്പൊടി എടുത്ത് തേങ്ങ ചുരണ്ടിയത്, പഴം, ഏലയ്ക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി, ശർക്കരപ്പാനി, നെയ്യ്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടങ്ങ് കുഴയ്ക്കുക. ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വൃത്തിയാക്കിയ വഴനയിലയിൽ ഒരറ്റത്ത് വെച്ചിട്ട് മറ്റേ അറ്റം തിരളിയുടെ രൂപത്തിൽ ശ്രദ്ധാപൂർവം ചുരുട്ടിയെടുക്കുക. മാവുരുള മുഴുവനായും തിരളിയിലാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആവിയിൽ ഒരു 30-40 മിനിറ്റ് നേരം വേവിച്ച് തീ അണച്ച ശേഷം തണുക്കാൻ അനുവദിക്കുക. ഇല മാറ്റി അപ്പം പുറത്തെടുക്കുമ്പോൾ ഉറപ്പായും വഴനയിലയുടെ ഒരു സവിശേഷ സുഗന്ധം ഇങ്ങനെ പ്രസരിക്കും. സ്വാദും സുഗന്ധവും ആസ്വദിച്ച് തിരളിയപ്പം നമുക്ക് കഴിക്കാനും സാധിക്കും. ഇനി മാവിനൊപ്പം 500 ഗ്രാം പഴുത്ത ചക്കച്ചുളയാണ് ചേർക്കുന്നതെങ്കിൽ നല്ല ഒന്നാം തരം ചക്കയപ്പവും തയ്യാറാക്കാൻ കേട്ടോ. ഇലയുടെ തയ്യാറാക്കാനും വഴനയില വളരെയധികം ഉത്തമമാണ്. അപ്പൊ എന്തായാലും ഇത് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേട്ടോണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്, വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു എന്ത്
2: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്? ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽസ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നമ്മുടെയൊക്കെ വീട്ടില് ഒരു ഒട്ടുമാവെങ്കിലും കാണും കേട്ടോ. പക്ഷെ ഇത് കായ്ക്കാൻ പലയിടത്തും വലിയ പാടാണ്. ഈ ഒട്ടുമാവ് കായ്ക്കണ്ടേ? നാലുകെട്ടും നടുമുറ്റവും മുറ്റത്തൊരു മാവും മാവിൽ നിറയെ തേൻകിനിയുന്ന മാമ്പഴങ്ങളും. പണ്ടൊക്കെ ഈ മലയാളി തറവാടുകളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു ഞാൻ ഈ പറഞ്ഞൊരു കോൺസെപ്റ്റ്. ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വന്നു കാണും. എന്നാൽ അണുകുടുംബം വന്നതോടെ മുറ്റത്തെ മാവിന്റെ മാങ്ങയുടെ തേൻകിനിയും മധുരവും കൈകൊണ്ട് പറിച്ചെടുക്കാവുന്ന മാങ്ങാ കാലവും ഒക്കെ അങ്ങ് കഴിഞ്ഞു. ഇപ്പോൾ നഴ്സറികളിൽ നിന്നും മാമ്പഴമേളകളിൽ നിന്നും വലിയ വില കൊടുത്തു പോകുന്ന ഒട്ടുമാവിൻ തൈകളാണ് പല വീട്ടുമുറ്റത്തെയും അലങ്കരിക്കുന്നത്. എന്നാൽ വാങ്ങുമ്പോൾ രണ്ടു വർഷം കൊണ്ട് കായ്ക്കും, ഫലം തരും എന്നൊക്കെ പറഞ്ഞു വാങ്ങുന്ന ഇവ നാലഞ്ചു കൊല്ലം കഴിഞ്ഞാലും ഇത്തിരി കുഞ്ഞനായി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. തളിരിലകൾ മാത്രം വന്ന് നിൽക്കുന്ന ഒരനുഭവം. അതിനെന്താണ് പോംവഴി എന്ന് ചിന്തിക്കുന്നവർക്കാണ് ഇനി പറയുന്ന ആശയം ഏറ്റവും അധികം യൂസ്ഫുൾ ആവുക. പല മലയാളികളും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒട്ടുമാവ് പെട്ടെന്ന് വളരാനും കായ്ക്കാനും തേൻകിനിയുന്ന കനികൾ കിട്ടാനും വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടാലോ. പക്ഷേ ഇത് നടുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒട്ടേറെ ഇനം സങ്കരമാവുകളുടെ തൈകളാണ് ഒട്ടുമാവായി നമുക്ക് ലഭിക്കുന്നത്. അത് യോജിച്ച രീതിയിൽ യോജിച്ച സ്ഥലത്ത് നട്ടാലേ ശരിക്കും വളരും. നടുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുകയും വേണം. ഒന്ന്, നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കണം എന്നുള്ളതാണ്. മാവിന്റെ വളർച്ചയ്ക്ക് നല്ല കായ്ഫലം ലഭിക്കാനും സൂര്യപ്രകാശം വളരെയധികം അത്യാവശ്യമാണ്. നല്ല നീർവാർച്ചയും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തുമായിരിക്കണം 1 മീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴികളിൽ നമ്മൾ ഈ മാവ് നടാനായിട്ട്. കുഴിയിൽ കാലിവളമോ കമ്പോസ്റ്റോ മണ്ണും മണലും കൂട്ടി നിറച്ചതിന് ശേഷം അത് നനച്ച് അതിന് നടുവിലാണ് കേട്ടോ തൈകൾ നടേണ്ടത്. തൈകൾ പോളിത്തീൻ കവറിൽ നിന്ന് മണ്ണിളക്കിയെടുത്തതിന് ശേഷം അതിന്റെ തായ്വേര് വളഞ്ഞു പുളഞ്ഞോ മഞ്ഞയോ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിവർത്തിയോ മുറിച്ചോ നേരെയാക്കണം. എന്നിട്ട് വേണം നടാനായി. അല്ലെങ്കിൽ ഈ തൈയൊന്നും തന്നെ വളരില്ല. നന്നായി പരിചരിക്കണം, അതുപോലെ തന്നെ വളം ചെയ്യണം. ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചേക്കണേ. മാവിൻ തൈകൾ നട്ടത് വേണമെങ്കിൽ താനെ വളരട്ടെ എന്ന നിലപാടിലാണ് മിക്കുള്ളവരും. അതൊരിക്കലും പാടില്ല. ഓരോ 2 മാസം കൂടുമ്പോഴും തൈകളുടെ ചുവട്ടിൽ നിന്ന് 1.5 അടി വിട്ട് ചാലുകളെടുത്ത് കാലിവെള്ളമോ മണ്ണിര കമ്പോസ്റ്റോ ചേർത്ത് മണ്ണിളക്കി നനച്ചു കൊടുക്കണം. മാവിന്റെ രോഗ കീടങ്ങൾ മറ്റൊരു പ്രശ്നമാണ് കേട്ടോ. സാധാരണയായിട്ട് മാവിൻ തൈകൾ 2-3 വർഷം കൊണ്ട് കായ്ക്കണം. എന്നാൽ പല മാവുകളും കായ്ക്കാത്തത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രോഗങ്ങൾ കൊണ്ട് തന്നെയാകാം. മാവിലകളിലെ കരിച്ചിൽ, തുമ്പിലകൾ വാടിക്കുഴിഞ്ഞു വീഴൽ, കൊമ്പുകളുടെ അറ്റം ഉണങ്ങിപ്പൊടിയുക, തളിരുകൾ നുറുങ്ങിപ്പോവുക, മാവിൻ തടിയിൽ കൂൺ വളർച്ച, വണ്ടുകുത്തൽ, നീരൊലിപ്പ്, കായ് പിടിക്കാതിരിക്കുക, കായ് അഴുകിപ്പോവുക, കായ് വിണ്ടുകീറുക എന്നിങ്ങനെ മാവിനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പൊ ഇത് യഥാസമയം കായ്ക്കാത്തതിന് ഈ രോഗങ്ങൾ കാരണമാകും. അത് നമ്മൾ കണ്ടെത്തേണ്ടതുമുണ്ട്. ഇനി ഈ പറയുന്ന തൂമ്പില കരിയുന്നതും അല്ലെങ്കിൽ ഡിപ്പോറസ് മാർജിനേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോഗങ്ങളെ പറ്റിയാണ് നമ്മൾ കൃത്യമായും പറയാൻ പോകുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

കാട്ടുമാവുകൾ കായ്ക്കാത്തതിന് കാരണമായി മാറുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാറ്റുവേലയിൽ നമ്മൾ കേൾക്കുന്നത്. അതിലൊന്ന് ഇതിന്റെ തൂമ്പില കരിയുന്ന ഒരു പ്രശ്നമാണ്. മാവിന്റെ തൂമ്പില കരിഞ്ഞ് അഗ്രഭാഗം ഉണങ്ങി പൊടിയുന്നതാണ് പിങ്ക് രോഗത്തിൽ കണ്ടുവരുന്നത്. രോഗം ബാധിച്ചു കാണുന്ന മാവിൻ കുമ്പിന്റെ തലകൾ മുറിച്ച് അവിടെ ബോഡോ മിശ്രിതം തേച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചികിത്സ. അതുപോലെ തന്നെ ഡിപ്പോറസ് മാർജിനേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗമുണ്ട്. മാവിന്റെ തളിരിലകളിൽ കരിച്ചിലുണ്ടാകുകയും മാവിനെ പൂക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കീടമാണ് ഈ ഡിപ്പോറസ് മാർജിനേറ്റ്സ് എന്ന് പറയുന്നത്. വേപ്പധിഷ്ഠിത കീടനാശിനി തളിച്ചു കൊടുക്കാം. അത് ഇതിന് ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരം തന്നെയാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ ഇമിഡാക്ലോപ്രിഡ് എന്ന കീടനാശിനി 0.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലേക്ക് എന്ന തോതിൽ തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. കൂൺ വളർച്ച വിണ്ടുകീറലും ഒരു പ്രശ്നം തന്നെയാണ്. അതായത് മാവിന്റെ തടിയിൽ കൂൺ പോലുള്ള ഒരു വളർച്ചയും വിണ്ടുകീറലും നീരൊലിപ്പുമാണ് മറ്റൊരു വില്ലൻ. കൂണുകൾ കുത്തിയെടുത്ത് മാവിൻ തൊലിയുടെ ഉള്ളിലേക്ക് പോറലേക്കാത്ത രീതിയിൽ ചുരുണ്ടിക്കളയണം. നീരൊലിപ്പ് കാണുന്നുണ്ടെങ്കിൽ ബോർഡോ കുഴമ്പ് തേച്ചു പിടിപ്പിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രാസ കൂമിൾനാശിനി ഉപയോഗിക്കുന്നതും നല്ലതാണ്. കീടനാശിനിയായിട്ടുള്ള അസഫേറ്റ് 2 ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത്

ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. സിങ്ക് അധിഷ്ഠിത ന്യൂട്രിയന്റുകൾ തന്നെയാണ് ഇതിന് പരിഹാരം. 100 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകിയാൽ അതിന് പരിഹാരം കാണാം. മാങ്ങ അഴുകുന്നത് ചിലപ്പോൾ പുഴുക്കളുടെ ആക്രമണം കൊണ്ടുമാകാം, അല്ലെങ്കിൽ കായകളിലെ അഴുകൽ രോഗം കൊണ്ടുമാകാം. കായീച്ചയുടെ ആക്രമണം കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം കേട്ടോ. കേടുകൊണ്ട് താഴെ വീഴുന്ന മാങ്ങകൾ നശിപ്പിച്ചു കളയണം. മാവിൽ ഫിറമോൺ കെണി സ്ഥാപിക്കുന്നത് നന്നാണ്. കായകളിലെ അഴുകളിന് കുമിൾനാശിനിയായിട്ടുള്ള സാഫ്, അതായത് 0.5% വീര്യത്തിൽ തളിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ പൊട്ടാസ്യം അയഡൈഡ് 0.5% തളിച്ചു കൊടുക്കാം. ഓരോ ചെടിയും കായ്ക്കാനും അതിന് ചെയ്യുന്ന വളം തന്നെയാണ് പ്രധാനം. 6 മാസത്തിലൊരിക്കൽ കൃത്യമായ പോഷകങ്ങൾ ലഭിക്കുന്ന ജൈവ വളങ്ങൾ അല്ലെങ്കിൽ രാസവളങ്ങൾ എന്നിവ ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. 6 മാസത്തേക്ക് 1 കിലോ വേപ്പിൻ പിണ്ടാക്ക്, 500 ഗ്രാം എല്ലുപൊടി, 1 കുട്ട ചാണകം എന്നിവ വളമായിട്ട് നമുക്ക് നൽകാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒട്ടുമാവ് ഉറപ്പായിട്ടും കായ്ക്കും കേട്ടോ. അപ്പോ വെറുതെ ഒരു മാവ് കൊണ്ട് നട്ടാൽ മാത്രം പോരാ, അതിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് കൂടിയുണ്ട്. ഇന്നത്തെ ഞാറ്റുവേല വൈൻഡപ്പ് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലോക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലോക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
6: സൂപ്പർ ഗെയിംസ്,
7: സൂപ്പർ ഫൺ
6: ആൻഡ് എക്സൈറ്റിംഗ് പ്രൈസസ്.
1: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
8: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
9: സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
10: Australia,
1: stay tuned.

സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

वेरी गुड इवनिंग एंड वेलकम टू ऑस्ट्रिया प्रीमियर लीग विद मी आरजी सुल्ताना ऑन ऑस्ट्रिया एफएम 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ കിടിലം ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ആൻഡ് ഓൾസോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചുകൊണ്ട് നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടു. ഇനി ഒരുപാട് അറിവുകൾ ശേഖരിക്കാനും ആൻഡ് അറിയാവുന്ന ഉത്തരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനും നിങ്ങളെല്ലാവരും ഇങ്ങനെ റെഡിയായിട്ടിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും സമയം ഒട്ടും വൈകിക്കുന്നില്ല, ഇന്നത്തെ ദിവസം നമ്മുടെ ഗെയിം ഷോയിലോട്ട് പോകാൻ പോവുകയാണ്. യെസ്, നമ്മുടെ ആസ്ട്രിയ എഫ് എം 90 APL ടൈം ആയിരിക്കുകയാണല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ APL വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9564209090952669.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
0: നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: റോഡിലൊരു അപകടം നടന്നാൽ നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യാറുള്ളത്? അപകടം നടന്നയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു സഹായങ്ങൾ പലപ്പോഴും അവരുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപകടം നടന്ന ശേഷമുള്ള ആദ്യത്തെ 60 മിനിറ്റുകൾ, അപകട സ്ഥലത്ത് നമ്മൾ അറിയാതെ വരുത്തുന്ന വലിയ തെറ്റുകൾ, അപകടം സംഭവിച്ചയാൾക്ക് നൽകേണ്ട ആദ്യ ചികിത്സകൾ, റോഡ് അപകടങ്ങളിൽ ജീവൻ നിലനിർത്താൻ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തര ട്രോമാ കെയർ വിവരങ്ങൾ, ഇവയെക്കുറിച്ച് സംസാരിക്കാനായി എത്തുന്നു അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമാ കെയർ ഹെഡ് ഡോക്ടർ അനീഷ. കേൾക്കാം നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ലൗഡ് സ്പീക്കറിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

0: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
2: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
3: Hello evideya
4: Ah njan nammude choice mallila
3: mallilo appo shopping ine poyadanalle
4: ha shopping mathramalladi ivide vanna pinne vera engottum ponda shopping food entertainment pinne nammude kuttiyalku adichu polikkane Kollam jillile number 1 playstationum ivide thanne undu
3: adhe കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
6: Yes, we are back on Astrea Premier League with me, RJ Sultana, on Astrea FM 90, Nadinoppam, Natarkoppam. Studio Glogli Pol, Samayam Krithiyam, 4 Mani Kalinju, 15 Minute Ayirikkiyaanu. Appol ellarum innathe chodyangal edokkiyaanu, endellamaanu, ennokke ariyaanayittu ingane kaathu kaathu irikkiyayirikkum. Appol ennalum iniyum njan wait cheythu ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരന്റെ ജീവിതമാണ് പ്രമേയമാക്കിയത്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരന്റെ ജീവിതമാണ് പ്രമേയമാക്കിയത്? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ടേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0-0-4-2-9-1-9-0-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9-5-2-6-6-4-9-0-9-0. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ബൈ ദ വേ, നമ്മൾ എന്താ പറഞ്ഞു എന്ത്
2: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്? ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ, ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

0: ഒപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.
3: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
4: Yes, we are back on Austria Premier League with me, RG Sultana. അപ്പൊ ഇതാ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരന്റെ ജീവിതമാണ് പ്രമേയമാക്കിയത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ക്ഷമിച്ചേച്ചിയാണ്. ക്ഷമിച്ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം രാജാ രവിവർമ്മ എന്നാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ, ദിയ ചേച്ചി എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു രാജാ രവിവർമ്മ എന്ന് തന്നെയാണ്. അനീഷ് കൊല്ലമ്പടി ചേട്ടൻ, അരുണിമ ചേച്ചി, സംഗീത ചേച്ചി, പ്രസാദ് ഏട്ടൻ എന്നിവരും ഒരേ ഉത്തരം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്, രാജാ രവിവർമ്മ എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അൻസ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു രാജാ രവിവർമ്മ എന്ന് തന്നെയാണ്. സോ രാജാ രവിവർമ്മ ഇസ് എ റൈറ്റ് ആൻസർ. ഷോ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ടേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും, കാരണം ഈ ഉത്തരം വളരെ ഈസിയാണ്. അപ്പോൾ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കേണ്ടതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 4749 219 0. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526490909.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ള ഫോൺ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
5: Yes, we are back on Austria Premier League with me, RJ Sultana. അപ്പൊ നമ്മള് ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ അതിനു മുന്നായി ഇവിടെ ഒരു ലിസണർ ഉത്തരം പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? കുഞ്ഞുവെള്ളച്ചേട്ടോ, എന്തൊക്കെയുണ്ട് വിശേഷം? ആണല്ലേ, ശബ്ദത്തിലൊക്കെ പഴയ ഒരു ആക്റ്റീവ് ആയിട്ടില്ലല്ലോ, എന്തോ ഒരു വിഷമമുള്ള പോലെ. അതെയോ? അതെ, എല്ലാരും കൂടി വിളിക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും കേട്ടോ കിട്ടാത്തത്.
6: രാവിലത്തെ
5: അതൊക്കെ പോട്ടെ, ഇപ്പൊ സന്തോഷായോ? ഇപ്പൊ സന്തോഷായോ? ഇപ്പൊ കിട്ടിയപ്പോ സന്തോഷായോ? അതെന്നാണെന്നറിയാമോ, ഒരുപാട് ആളുകൾ ഒരേ സമയം വിളിക്കുമ്പോ ലൈനിൽ ചിലപ്പോ കണക്ട് ആവണമെന്നില്ല കേട്ടോ, അതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം കേട്ടായിരുന്നു ഇന്നത്തെ, എനിക്ക് ഉത്തരം പറയാൻ റെഡി ആണോ?
6: ഉത്തരം പറയാൻ റെഡി
5: എങ്കി അങ്ങോട്ട് പറഞ്ഞാട്ടെ.
6: ഇന്ത്യ.
5: ഇന്ത്യ

ആൻഡ് അർച്ചനയും ഇതേ സെയിം ഉത്തരം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് അനീഷ് കൊല്ലമ്പടി ചേട്ടനും ഒരേ ഉത്തരം തന്നെയാണ് കേട്ടോ അറിയിച്ചിരിക്കുന്നത്. ആൻഡ് മറ്റൊരു ഉത്തരം അറിയിച്ചിരിക്കുന്നത് ദിയയാണ്. ദിയ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ശ്രീലങ്ക എന്നാണ്. ആൻഡ് രജന ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഇന്ത്യ എന്നാണ്. ആൻഡ് വേണുഗോപാൽ ചേട്ടനും സഹദേവൻ ചേട്ടനും ഒരേ ഉത്തരം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ജപ്പാൻ എന്നാണ്. ആൻഡ് അനീഷ് കൊല്ലമ്പടി ചേട്ടൻ, മനോജ് ചേട്ടൻ എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു ജപ്പാൻ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഗോപാലകൃഷ്ണൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ജപ്പാൻ എന്ന് തന്നെയാണ്. സോ ജപ്പാൻ ഈസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. അപ്പൊ തെറ്റിപ്പോയവർ ആരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്, ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ഒരു ടൈമിൽ ഫോൺ എടുത്ത് വിളിച്ചോ മെസ്സേജ് അയച്ചോ ശരി ഉത്തരം അറിയിച്ചാൽ മതി കേട്ടോ. ഏഷ്യയിൽ ആദ്യമായി പൊതുതെരഞ്ഞെടുപ്പ് നടന്ന രാജ്യം ജപ്പാൻ ആണ്. ആൻഡ് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ഇന്ത്യയാണോ ജപ്പാനാണോ എന്ന് കാര്യത്തിൽ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ 1890 ജൂലൈ 1 ജപ്പാനിൽ ആദ്യമായിട്ട് പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്. ഏഷ്യയിലെ ഒരു രാജ്യത്ത് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഒരു ദേശീയ അസംബ്ലി തിരഞ്ഞെടുക്കുന്ന ആദ്യ സംഭവമായിരുന്നു ഇത്. അതിനാൽ പൊതുതെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം അത് ജപ്പാനാണ് കേട്ടോ. എന്നാൽ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അത് ഇന്ത്യയാണെന്ന് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951-52 കാലഘട്ടത്തിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു ഇത്. അതാണ് ആളുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന കൺഫ്യൂഷൻ. ആൻഡ് ജപ്പാൻ ഈസ് ദ റൈറ്റ് ആൻസർ. സോ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് കൺഗ്രാച്ചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, രാജ്യത്തിന്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏതാണ്. ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, രാജ്യത്തിന്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏതാണ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ടേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0-0-4-2-9-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0
നമ്പർ 9526490 90 9526690 90. So keep on listening to Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം.
1: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
2: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
3: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലോക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
8: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
7: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
8: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
7: ഏവർക്കും ദീപാവലി ആശംസകൾ.
9: ജോയ് ആലോക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു. 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ APL-ലേക്ക് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലെ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട കേട്ടോ. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ചോദിച്ച ചോദ്യം ഇതായിരുന്നു, രാജ്യത്തിന്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏത് എന്നതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. പക്ഷെ അതിനു മുന്നായി ഒരു കോളർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉത്തരം പറയാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമി ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം ഇംഗ്ലണ്ട് എന്നാണ്. ആൻഡ് അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബ്രിട്ടൻ എന്നാണ്. ആൻഡ് ഓൾസോ ജ്യോതിർ ശിവ, മേരിക്കുട്ടി ചേച്ചി, സഹദേവൻ ചേട്ടൻ, നെഫ്സി എന്നിവർ ഒരേ ഉത്തരമാണ് അറിയിച്ചിരിക്കുന്നത്, ബ്രിട്ടൻ എന്ന് പറഞ്ഞാണ് ആൻസർ അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ഗോപാലകൃഷ്ണൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു UK എന്നാണ്. ആൻഡ് ഓൾസോ മനോജേട്ടനും ഇതേ ഉത്തരം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അനീഷ് കൊല്ലമ്പടി ചേട്ടനും ദിയ ചേച്ചിയും ഒരേ ഉത്തരം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്, UK എന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് ബിബിൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈ ആൻസർ ഈസ് ബ്രിട്ടൻ എന്ന് പറഞ്ഞിട്ടാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി ഗണേഷ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ദ ആൻസർ ഫോർ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ജർമ്മനി എന്ന് പറഞ്ഞാണ് അറിയിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് UK ആണ് കേട്ടോ. അപ്പൊ തെറ്റിപ്പോയവർ ആരും തന്നെ വിഷമിക്കേണ്ട, അതായത് ബ്രിട്ടൻ എന്ന് പറഞ്ഞ ആൻസറും കറക്റ്റാണ്. ഇനിയും അവസരമുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞ് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത് UK ബ്രിട്ടൻ തന്നെയാണ്. സ്റ്റാമ്പിൾ രാജ്യത്തിന്റെ പേര് അച്ചടിക്കാത്ത ഏക രാജ്യം UK ബ്രിട്ടൻ ആണ് കേട്ടോ. രാജ്യത്തിന്റെ പേരിന് പകരം ബ്രിട്ടീഷ് സ്റ്റാമ്പുകളിൽ രാജാവിന്റെയോ രാജ്ഞിയുടെയോ ചിത്രമാണ് രാജ്യത്തിന്റെ അടയാളമായി നൽകുന്നത്. അപ്പോൾ വൺസ് അഗൈൻ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ലോകത്തിലെ ആദ്യ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൂടെയ്ക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0947-2-9-1-9-0-0-9-0-0-9-0-0-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-
நம்பர் 9526490905262669. So keep on listening to Australia FM 90 நாடினுப்பம் நாட்டார்குப்பம்.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം. ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒ പി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ്
8: .in. പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
4: അതിനല്ലേ റാഫ അരോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
6: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
7: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
8: Yes, we are back on Ashriya Premier League with me, RJ Sultana, on Ashriya FM 90, Nadinuppam, Nattarkuppam. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട്, പക്ഷെ അതിനു മുന്നായി ഒരാൾ ഉത്തരം പറയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
9: ഹലോ,
8: ഹലോ, ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നേ?
9: ഗുഡ് ഈവനിങ്, സുൽത്താനായിരം മോഹൻ ചേട്ടനാണ്, കോട്ടമുളിയിൽ.
8: മോഹനൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
9: നല്ല വിശേഷം, നല്ല കാലാവസ്ഥ.
8: നല്ല കാലാവസ്ഥ. ചായ ഒക്കെ കുടിച്ചോ?
9: ചായ കുടിച്ചേച്ചിരിക്കുവാ.
8: ചായ കുടിച്ചേച്ചിരിക്കുകയാണ്. അപ്പൊ ചോദ്യം കേട്ടായിരുന്നോ?
9: കേട്ടു കേട്ടു കേട്ടു.
8: എനിക്ക് ഉത്തരം പറഞ്ഞോളൂ.
9: ചൈന, ചൈന.
8: ചൈന ഉറപ്പിക്കാമോ?
9: ഉറപ്പിക്കാം, ഉറപ്പിക്കാം.
8: എങ്കിൽ ഞാനൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാ വിശ്വസിക്കോ?
9: എന്തോ
8: തെറ്റിപ്പോയെന്ന് പറഞ്ഞാ വിശ്വസിക്കോ?
9: തെറ്റിപ്പോയെങ്കിൽ വിശ്വസിക്കാം.
8: എങ്കിൽ തെറ്റിപ്പോയിട്ടോ. നെക്സ്റ്റ് ടൈം ശരി ഉത്തരം പറഞ്ഞിട്ട് വിളിക്കണം കേട്ടോ. അടുത്ത തവണ വിളിക്കുമ്പോ ശരി ഉത്തരം പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മോഹനൻ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം ചൈന എന്നാണ്, പക്ഷേ നിർഭാഗ്യവശാൽ ആ ഉത്തരം തെറ്റാണ്. ആൻഡ് ഓൾസോ ഒരുപാട് മെസ്സേജസ് നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം ജർമ്മനി എന്നാണ്. ആൻഡ് ഓൾസോ ജ്യോതിർശിവ, ഗോപാലകൃഷ്ണൻ ചേട്ടൻ, അനിൽകുമാർ ചേട്ടൻ, അനീഷ് കൊല്ലമ്പടി ചേട്ടൻ, അർച്ചന, സഹദേവൻ ചേട്ടൻ, ബിബിൻ ചേട്ടൻ, ഷെമി ചേച്ചി, നെഫ്സി, ദിയ ചേച്ചി, മനോജ് ചേട്ടൻ എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു ജർമ്മനി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി സിന്ധു ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ജർമ്മനി എന്ന് തന്നെയാണ്. സോ ജർമ്മനി ഈസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. അപ്പൊ തെറ്റിപ്പോയ ആളുകളൊന്നും വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരിയുത്തരം പറഞ്ഞിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര്? അപ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കൊക്കെ ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0909 0 0 4 2 9 1 9 0 0 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9 5 2 6 4 9 0 9 0 9 6 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 നാട്ടാർക്കൊപ്പം.

0: ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: റോഡിലൊരു അപകടം നടന്നാൽ നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യാറുള്ളത്? അപകടം നടന്നയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു സഹായങ്ങൾ പലപ്പോഴും അവരുടെ ജീവന് തന്നെ ഭീഷണി ആയേക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപകടം നടന്ന ശേഷമുള്ള ആദ്യത്തെ 60 മിനിറ്റുകൾ, അപകട സ്ഥലത്ത് നമ്മൾ അറിയാതെ വരുത്തുന്ന വലിയ തെറ്റുകൾ, അപകടം സംഭവിച്ചയാൾക്ക് നൽകേണ്ട ആദ്യ ചികിത്സകൾ, റോഡ് അപകടങ്ങളിൽ ജീവൻ നിലനിർത്താൻ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തര ട്രോമാ കെയർ വിവരങ്ങൾ, ഇവയെക്കുറിച്ച് സംസാരിക്കാനായി എത്തുന്നു അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമാ കെയർ ഹെഡ് ഡോക്ടർ അനീഷാർ. കേൾക്കാം നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ലൗഡ് സ്പീക്കറിൽ ആർ ജെ ഏലിക്കുട്ടിയോടൊപ്പം.

0: നാട്ടുകാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Yes, we are back on Astriya Premier League with me, RJ Sultana, on Astriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അതിനു മുന്നായി ഒരു കോളർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നേ?
5: രാംജി
4: ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കാണ്. ചായയൊക്കെ കുടിച്ചോ? ഹലോ, കുടിച്ചല്ലേ? കേക്കാം കേക്കാം കേക്കാം. ഓക്കെ, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്? മഴയാണോ അതോ നോർമൽ ആയിട്ടുള്ള അന്തരീക്ഷമാണോ? അതെ അല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ ചോദ്യം കേട്ടായിരുന്നോ? കേട്ടിരുന്നു അല്ലേ. അപ്പൊ ഉത്തരം പറഞ്ഞു. അരുന്ധതി റോയ് ഉറപ്പിക്കാവോ? പിന്നെന്താന്ന്, ആ ഉത്തരത്തിൽ തന്നെ ഉണ്ട് എല്ലാം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻ.
5: ഓക്കെ,
4: താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് റാംജി ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം അരുന്ധതി റോയ് ആണ്. സോ അരുന്ധതി റോയ് ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമി ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം അരുന്ധതി റോയ് എന്നാണ്. ആൻഡ് ഓൾസോ ജ്യോതിർ ശിവ, അനീഷ് കൊല്ലമ്പടി ചേട്ടൻ, ബിപിൻ ചേട്ടൻ, അർച്ചന, സഹദേവൻ ചേട്ടൻ, മനോ ചേട്ടൻ എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു അരുന്ധതി റോയ് എന്ന് തന്നെയാണ്. ആൻഡ് നെഫ്സി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ബെർണീസ് റൂബൻസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് സംഗീത ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു അരുന്ധതി റോയ് എന്ന് തന്നെയാണ്. ആൻഡ് ഓൾസോ ഷൈൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ഒരേ ഉത്തരം തന്നെയാണ് അനിൽകുമാർ ചേട്ടൻ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി രജിന ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു അരുന്ധതി റോയ് എന്നതാണ്. സോ അരുന്ധതി റോയ് ഈസ് എ റൈറ്റ് ആൻസർ. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ആരാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ആര്? അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ടേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും, കാരണം ഇത് അറിയാത്ത ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090. 0474 2919090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090. 9526490090.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
3: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റ് ിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
7: അതെ, റെഡി ആയില്ലേ?
8: എങ്ങോട്ടാ?
7: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
8: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നു, അൽജോ വിലക്കുറവിന്റെ വിസ്മയം.

0: എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
3: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: Pere Pardons Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ஆஸ்திரேலியா.
1: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, Nadinuppam, Nattarkuppam. അങ്ങനെതാ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ APL ഇതാ ഇവിടെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറയേണ്ട ടൈം ആയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ആരാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ജ്യോതിർഷിവ, അർച്ചന, ആലീസ്, അനീഷ് കൊല്ലമ്പടി ചേട്ടൻ, നെഫ്സി, ബിപിൻ ചേട്ടൻ, ദിയാദാസ്, സഹദേവൻ ചേട്ടൻ എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് തന്നെയാണ് ആൻസർ അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി റിജീന ആൻഡ് അനിൽ കുമാർ ചേട്ടനും പറഞ്ഞിരിക്കുന്ന ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് തന്നെയാണ്. സോ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ APL ഇതാ ഇവിടെ ഇപ്പോൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ APLലേക്ക് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ലൈവിന്റെ ടൈമിൽ വിളിച്ചുകൊണ്ട് റീജോയിൻ ചെയ്തുകൊണ്ട് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ എനിക്കെന്തായാലും ഇപ്പോ ഈ ഒരു ലൈവില് വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടിലും പ്രോഗ്രാംസും ഒരുപാട് പാട്ടുകളും കേൾക്കുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: ചെന്നായ എന്ന ചെറുകഥയെ ആസ്പദമാക്കിയ മലയാള സിനിമാ പ്രേക്ഷകരെ ഏറെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ തികച്ചും വ്യത്യസ്തമായ ഒരു സൈക്കോളജിക്കൽ സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് വോൾഫ്. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജി സുൽത്താന.
1: സഞ്ജയ്, എന്താ പെട്ടെന്ന്
2: സർപ്രൈസ്ഡ് ആയില്ലേ?
3: आज रात 12 बजे से
2: 12 മണിക്ക് ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്യും.
1: സഞ്ജയ് വേഗം ഇറങ്ങാൻ നോക്ക്, ലോക്ക്ഡൌൺ.
4: അപ്പ മോൻ കൊച്ചിനെ ഒറ്റയ്ക്കാക്കിട്ട് പോവാണ്.
5: അപ്പ നിങ്ങളുടെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ.
2: എന്തൊരു ശബ്ദം!
0: ചെന്നായെ കുറിച്ചല്ല, മറിച്ച് മനുഷ്യ മനസ്സിലെ വന്യമായ കാപട്യങ്ങളെയും ക്രൂരതകളെയും കുറിച്ച് സംസാരിക്കുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ ജി ആർ ഇന്ദുഗോപന്റെ ചെന്നായ എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഒരുക്കിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാജി അസീസാണ്. മലയാള സിനിമയിൽ പുതുമയുള്ള പരീക്ഷണങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സന്തോഷ് ദാമോദരൻ തന്റെ ദാമോ സിനിമയുടെ ബാനറിലാണ്. ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപൻ തന്നെയാണ്.
6: പാലപ്പള്ളിയിൽ കല്യാണം ആയിരിക്കുന്ന ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിൽ കുടുങ്ങിയെന്നും പറഞ്ഞു.
0: മലയാളികളുടെ പ്രിയ യുവതാരം അർജുൻ അശോകൻ, സംയുക്ത, ഒപ്പം മലയാള സിനിമയിലെ പ്രമുഖരായ ഷൈൻ ടോം ചാക്കോ, ഇർഷാദ് അലി, ജാഫർ ഇടുക്കി എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കോവിഡ് ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ച് ചില വ്യക്തികൾ യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നതും തുടർന്ന് അവിടെ അരങ്ങേറുന്ന അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായ സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയുടെ കഥാതന്തു.
2: ഞാനേ പിച്ചക്കാരനല്ല, അവന്റെ ഒരു സാറ്.
0: ഒറ്റമുറി നാടകത്തിന്റെ സവിശേഷതകളോടെ മുന്നേറുന്ന ഈ ചിത്രം മനുഷ്യ മനസ്സിലെ സംശയങ്ങളും നിക്കൂട്ടതകളും എങ്ങനെ ബന്ധങ്ങളെ ബാധിക്കുന്നു എന്ന് ശക്തമായി വരച്ചു കാട്ടുന്നു. റിലീസ് ചെയ്ത സമയത്ത് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ഒരുപോലെ മികച്ച സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത്. 2021 ഏപ്രിൽ 18 സി കേരളം ചാനലിലൂടെയും C5 OTT പ്ലാറ്റ്ഫോമിലൂടെയും ഒരേ സമയം പ്രേക്ഷകരിലേക്ക് എത്തിയ ഈ ചിത്രം ത്രില്ലർ ജോണർ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമികളെ ഏറെ കോരിത്തരിപ്പിക്കുകയും മലയാളത്തിൽ പരീക്ഷണ ചിത്രങ്ങൾക്ക് എന്നും വലിയ സ്വീകാര്യതയുണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു മികച്ച സിനിമയുടെ ആഴത്തിലുള്ള വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്.

0: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Chat Board.
1: വോൾഫ് എന്ന സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ചിത്രത്തിന്റെ തുടക്കം ലോകം മുഴുവൻ ലോക്ഡൌണിൽ സ്തംഭിച്ചു നിന്ന അടിയന്തര സാഹചര്യത്തിലാണ്. തന്റെ പ്രതിഷ്ഠിത വധുവിനെ കാണാൻ ഒരു ഹൈറൈസ് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന കാർത്തിക് എന്ന യുവാവിലൂടെയാണ് കഥയുടെ യഥാർത്ഥ തുടക്കം. എന്നാൽ ആ അപ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ അവിടെ മറ്റൊരു അജ്ഞാതനായ വ്യക്തിയെ കാർത്തിക് കണ്ടുമുട്ടുന്നു. തുടക്കത്തിൽ തികച്ചും സാധാരണമായ ചില സംസാരങ്ങളും ചെറിയ തർക്കങ്ങളും മാത്രമായി തോന്നുന്ന ആ കൂടിക്കാഴ്ച പെട്ടെന്ന് തന്നെ വലിയൊരു സംഘർഷ അവസ്ഥയിലേക്കും സങ്കീർണമായ ഒരു സൈക്കോളജിക്കൽ ഗെയിമിലേക്കും വഴിമാറുകയാണ്.
2: നീ കുറച്ചു എന്റെ കൂടെ ഇരിക്കൂ.
3: സഞ്ജയ് എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറരുത് പ്ലീസ്. എനിക്കത് ഇഷ്ടമല്ല.

0: ചായ എടുക്ക.
1: ലോക്ക്ഡൌൺ കാരണം പുറത്തു പോകാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയും ആ അപ്പാർട്ട്മെന്റിനുള്ളിലെ ഒറ്റപ്പെടലും കഥയിലെ പിരിമുറുക്കം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അവിടെയുള്ള ഓരോ കഥാപാത്രത്തിന്റെയും സംഭാഷണങ്ങളും പെരുമാറ്റങ്ങളും പ്രേക്ഷകരിൽ കൗതുകവും സംശയങ്ങളും ഒരുപോലെ ജനിപ്പിക്കുന്ന രീതിയിലാണ് കഥ മുന്നോട്ടു പോകുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ മാന്യൻ, ആരാണ് മുഖം മൂടി അണിഞ്ഞിരിക്കുന്നത്? കാർത്തിക്കിന്റെയും ഒപ്പമുള്ളവരുടെയും നിഷ്കളങ്കതയ്ക്ക് പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? ഓരോ നിമിഷവും കഥ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് സഞ്ചരിക്കുന്നത്.
2: ഗുഡ് മോർണിംഗ്. സോറി, കപ്പ് പൊട്ടിപ്പോയി. ആരാടിയാള്?
0: സഞ്ജയ്, സഞ്ജയ് താഴത്തേക്ക് പോകും. സഞ്ജയ്, ഞാൻ താഴത്തേക്ക് വരാം. സഞ്ജയ് ചെല്ല്, സഞ്ജയ് ചെല്ല്.
2: ആരാടിയാള്?
0: സഞ്ജയ് താഴത്തേക്ക് പോ.
1: ഫോൺ കോൾസിലൂടെയും അപ്പാർട്ട്മെന്റിനുള്ളിലെ മുറിക്കുള്ളിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളും വാദപ്രതിവാദങ്ങളും പ്രേക്ഷകനെ ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് സംവിധായകൻ കോർത്തിണക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ പ്രേക്ഷകരെ മുഴുവൻ ഞെട്ടിക്കുന്ന വലിയൊരു സത്യം പുറത്തു വരുന്നു. മനുഷ്യന്റെ മനസ്സിലെ ഇരുണ്ട വശങ്ങളും സമൂഹത്തിൽ പുറമേ കാണുന്ന മാന്യതയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളും വളരെ വ്യക്തമായി തുറന്നു കാട്ടുന്നതാണ് ഈ സിനിമയുടെ പൂർണ്ണരൂപം.
2: ഇവിടെ പറഞ്ഞത്
3: എടോ, താനാരാടും? എന്താ തന്റെ മെറിറ്റ്? എന്താണ്
2: എന്റെ മെറിറ്റ്? അത് ഞാനാണോ പറയേണ്ടത്? ഒന്ന് പറഞ്ഞുകൊടുക്കുമോ?
0: ജോ നല്ല കാമാണ്, ഭയങ്കര മൈൽഡാണ്, സ്വീറ്റ് ആണ്. പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായത്. എനിക്ക് അത് തന്നെയായിരുന്നു വേണ്ടതും.
3: ആശ, ഇതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാണ്. എനിക്ക് ഈ ആടെ അതിലൊട്ടും കൺവിൻസ്ഡ് അല്ല ഞാൻ.
0: തന്നെ കൺവിൻസ് ചെയ്യേണ്ട കാര്യം എന്താ?
1: ഒറ്റമുറിക്കുള്ളിൽ നടക്കുന്ന സംഭാഷണങ്ങളും മാനസികമായി ഏറ്റുമുട്ടലുകളും മാത്രം വെച്ചുകൊണ്ട് ഒരു ഫുൾ ലെങ്ത് ത്രില്ലർ അനുഭവം സമ്മാനിക്കാൻ ഈ സിനിമയുടെ തിരക്കഥയ്ക്കും സംവിധാനത്തിനും സാധിച്ചിട്ടുണ്ട്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. ഇതിലൂടെ രോഗികൾക്ക് ചികിത്സാ ചെലവ് മനസ്സിലാക്കാനും ചെലവുകൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ കേരള നിയമസഭ പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ അർഹരായവരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തണം. കമ്മീഷനെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരെ ഉൾപ്പെടുത്തി സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയത്തിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്.
2: ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വരുന്നത്. 2025 പാസാക്കിയ സ്വകാര്യ സർവകലാശാല നിയമം 1.5 വർഷത്തോളമായി വലിയ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇൻ പ്രിൻസിപ്പിൾ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരണം എന്ന അഭിപ്രായത്തോട് യോജിച്ചതുകൊണ്ട് തന്നെ ഏകകണ്ഠമായിട്ട് നമ്മൾ ആ ബില്ല് പാസാക്കുകയായിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയും ബില്ലിനെ സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാതായിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ടു റിട്ടേൺ ദ ബിൽ. അത് 118 പ്രകാരം അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
1: നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പ്രഖ്യാപനം നടത്തിയത്. പ്രത്യേക അധ്യാപന മൂല്യനിർണയ യജ്ഞങ്ങൾക്കൊടുവിൽ യോഗ്യരായ എല്ലാ പഠിതാക്കളും സാക്ഷരതാ വിലയിരുത്തൽ പരീക്ഷയിൽ വിജയിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSFE അവതരിപ്പിക്കുന്ന പ്രത്യേക സമ്പാദ്യ പദ്ധതി പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നയങ്ങളുടെ ഭാഗമായി ദൈനംദിന സമ്പാദ്യത്തിൽ നിന്ന് മികച്ച ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിനും സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പുവരുത്തുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുകൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനോടൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. സൈബർ സ്റ്റാക്കിംഗിനെതിരെ വനിതാ കമ്മീഷൻ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമിടുന്നു. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ഓരോ വർഷവും കൂടി വരുന്ന സാഹചര്യത്തിലാണ് പരിപാടി ആരംഭിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും വനിതാ കമ്മീഷൻ കൈകോർത്തുകൊണ്ടാണ് ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുക. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുക, ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക, കടുത്ത അധിക്ഷേപങ്ങൾ, ഭീഷണികൾ, ബോഡി ഷെയ്മിംഗ് എന്നിവയെല്ലാം സൈബർ സ്റ്റാക്കിംഗിൽ ഉൾപ്പെടുന്നു. കേസ് അന്വേഷിക്കുന്നതിൽ പോലീസിൽ നിന്നും വിമുഖതയുണ്ടായാൽ ദേശീയ വനിതാ കമ്മീഷനോ സംസ്ഥാന വനിതാ കമ്മീഷനോ പരാതി നൽകാനും സാധിക്കും.
1: സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരായ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പകൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനം മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
5: വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. രഥത്തിൽ നിന്ന് എറിയുന്ന നാണയത്തുട്ടുകൾ കിട്ടിയാൽ സർവ്വ ഐശ്വര്യവും ലഭിക്കുമെന്നാണ് ഐതിഹ്യം.
1: സംസ്ഥാനത്തും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറയ്ക്കും ഇന്ന് തുടക്കമാകും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. സിഎംആർഎൽ എക്സോലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിനെതിരെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജി നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റി. കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ള ഉത്തരവ് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നായിരുന്നു വാദം. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഞാനിത് പല വട്ടം പറഞ്ഞു, നിങ്ങൾ അവന് സെറ്റ് ആവില്ല നമ്മുടെ റേഞ്ച് അല്ല. പിന്നെ പ്രേമത്തിലെ മലറിനെ പോലുള്ള നിങ്ങൾക്ക് ഓൾറെഡി വേറെ ആളുണ്ടോ നമുക്കറിയാലോ.
8: അന്നേക്ക് നാഗവല്ലി, ഇന്നേക്ക് മലറ.
7: അന്നേക്ക് പാക്കല, ഇപ്പൊ പാത്തിട്ടേ.

0: X-ray iPhone 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ഗൗജിറ മംഗള ഗോജിറ

0: Blackboard.
1: വോൾഫ് എന്ന ചിത്രത്തിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് വരികയാണെങ്കിൽ, അഭിനയത്തിന്റെ കാര്യത്തിൽ അർജുൻ അശോകൻ, സംയുക്ത, ഇർഷാദ് അലി, ജാഫർ എടുക്കി തുടങ്ങിയ എല്ലാ താരങ്ങളും തങ്ങളുടെ കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടും ആഴത്തോടുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ കഥാപാത്രത്തിന്റെ ശരീരഭാഷയും ഡയലോഗ് ഡെലിവറിയും ചിത്രത്തിന്റെ സസ്പെൻസ് നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഷൈൻ ടോം ചാക്കോയുടെയും അർജുൻ അശോകന്റെ പ്രകടനങ്ങൾ തിയേറ്റർ അനുഭവം പോലെ തന്നെ ഡിജിറ്റൽ സ്ക്രീനിലും മികച്ച നിലവാരം പുലർത്തി. ഷാജി അസീസിന്റെ സംവിധാനം സിനിമയോടെ ഒട്ടാകെയുള്ള ആത്മസംഘർഷത്തെയും സസ്പെൻസിനെയും ഒട്ടും ചോർന്നു പോകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ പൂർണ്ണ വിജയം കണ്ടു.
2: ലോകത്തുപോലൊന്നും സഹിക്കയില്ല, എന്നെ കൊണ്ട് താങ്ങാനും പറ്റില്ല.

0: അവനെന്ത് വേണം?
1: നീ അയാളെ പറഞ്ഞു വിടണം. ഒരു മ്യൂച്വൽ കൺസേൺ ഞാൻ കല്യാണത്തിന് മുമ്പ് എഴുതി ഒപ്പിട്ടുതരാം. നിനക്ക് എപ്പോഴെങ്കിലും ഒഴിഞ്ഞുപോവാം, പക്ഷെ കല്യാണത്തിന് ശേഷം. എന്താ നിന്റെ തീരുമാനം? വേഗം പറ.
0: അത് പറ്റില്ല സഞ്ജയ്. ജോയെ ഞാനായിട്ട് വിളിച്ചു വരുത്തിയതാ.
2: ജി ആർ ഇന്ദുഗോപന്റെ ശക്തമായ രചനയും മൂർച്ചയേറിയ സംഭാഷണങ്ങളും സിനിമയുടെ ഏറ്റവും വലിയ കരുത്തായി മാറി. ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതമൊരുക്കിയ രഞ്ജൻ രാജ് ഭയവും ആകാംക്ഷയും പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയത്. ഗാനങ്ങളും ചിത്രത്തിന്റെ പശ്ചാത്തലത്തിന് ഏറെ അനുയോജ്യമായതായിരുന്നു. ഫൈസ് സിദ്ദീഖിന്റെ ക്യാമറ വർക്ക് ഒരു അപ്പാർട്ട്മെന്റിനുള്ളിലെ പരിമിതമായ സ്ഥലത്ത് ചിത്രീകരിച്ചിട്ടും പ്രേക്ഷകന് ഒട്ടും ബോറടിക്കാത്ത തരത്തിലുള്ള ദൃശ്യാനുഭവം സമ്മാനിച്ചു. നൌഫൽ അബ്ദുള്ളയുടെ എഡിറ്റിംഗ് ചിത്രത്തിന്റെ വേഗതയും മൂർച്ചയും ഒട്ടും ചോരാതെ കാത്തു സൂക്ഷിച്ചു.
3: ഞാൻ വന്നതിന്റെ തെളിവ് ഇതൊക്കെ എടുത്ത് കളയാം. ഇനി കുഴപ്പമില്ല, എല്ലാം ഓക്കെ. ഇനി ഞാനിവിടെ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നത് നീയാ, കാരണം ഞാനിവിടെ ഇല്ലല്ലോ. എന്താടാ ഇനിയും നിനക്ക് മനസ്സിലായില്ലല്ലേ? അതാ നിന്റെ കുഴപ്പം. ഒരുപാട് കാട്ടുമൃഗങ്ങൾ കുത്തിമറിച്ചിട്ടുണ്ട് എന്നെ. മനുഷ്യന്റെ തൊഴിലൊരു ഇക്കിളി മാത്രമേ എനിക്ക്. അതികളകരുത്. നീ സ്വന്തം വികാരം നിയന്ത്രിക്കാൻ കഴിയാത്ത നിനക്ക് എങ്ങനെയാണ് ഞാൻ ഈ പെൺകുച്ചിനെ തന്നിട്ട് പോണത്?
2: 2021 April 18 സി കേരളം ചാനലിലൂടെയും C5 OTT പ്ലാറ്റ്ഫോമുകളിലൂടെയും ഡയറക്ട് റിലീസായി എത്തിയ ഈ ചിത്രം ഒതുങ്ങിയ ബജറ്റിൽ നിർമ്മിച്ചിട്ടും തന്റെ മേക്കിംഗ് മികവ് കൊണ്ടും ശക്തമായ തിരക്കഥ കൊണ്ടും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വലിയ വിജയമാണ് സ്വന്തമാക്കിയത്. തിയേറ്ററുകൾ പ്രതിസന്ധിയിലായ സമയത്ത് എത്തിയെങ്കിലും പ്രേക്ഷകരുടെ മികച്ച വാമൊഴി പ്രചാരണം വഴി വലിയ സ്വീകാര്യതയും ജനപ്രീതിയും നേടിയെടുക്കാൻ വോൾഫ് എന്ന സിനിമയ്ക്ക് സാധിച്ചു. മലയാള സിനിമയിൽ പുതിയ പരീക്ഷണങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ സിനിമ പ്രേമികളും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മാസ്റ്റർ പീസ് ത്രില്ലറാണ് വോൾഫ്.
3: എന്തായാലും നിർത്തുന്ന വണ്ടിയിൽ ആരും കയറാതിരിക്കേണ്ട.

അപ്പോഴെന്തായാലും ഇന്നത്തെ സിനിമാ വിശേഷം ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു സിനിമാ വിശേഷവുമായി വരാം അടുത്ത ക്ലബ് ബോർഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: ஸ்ரேயா FM 90 நாடினுப்பும் நாட்டார் குப்பும் விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
1: கோட்டயம் அங்கமாலி
2: റോഡിലൊരു അപകടം നടന്നാൽ നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യാറുള്ളത്? അപകടം നടന്നയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു സഹായങ്ങൾ പലപ്പോഴും അവരുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപകടം നടന്ന ശേഷമുള്ള ആദ്യത്തെ 60 മിനിറ്റുകൾ അപകട സ്ഥലത്ത് നമ്മൾ അറിയാതെ വരുത്തുന്ന വലിയ തെറ്റുകൾ, അപകടം സംഭവിച്ചയാൾക്ക് നൽകേണ്ട ആദ്യ ചികിത്സകൾ, റോഡ് അപകടങ്ങളിൽ ജീവൻ നിലനിർത്താൻ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തര ട്രോമ കെയർ വിവരങ്ങൾ, ഇവയെക്കുറിച്ച് സംസാരിക്കാനായി എത്തുന്നു അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമ കെയർ ഹെഡ് ഡോക്ടർ അനീഷ. കേൾക്കാം നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ലൗഡ് സ്പീക്കറിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

ബ്രേക്ക്. നമ്മുടെ ഇന്ത്യയുടെ ഒരു കയറ്റുമതി കുതിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എരുമയിറച്ചി, ഈ എരുമയിറച്ചി ഇവിടുന്ന് വലിയ തോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ പാലിന്റെ വിലയും വർദ്ധിച്ചിരിക്കുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിലെ എരുമയിറച്ചി കയറ്റുമതിയിലൂടെ ഇന്ത്യ ഏകദേശം $5.1 ബില്യൺ നേടിയതായിട്ട് US കാർഷിക വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. അതായത് മുൻ വർഷത്തേക്കാൾ 25.6% ഈ ഒരു കയറ്റുമതിയിലെ വർധനമെന്ന് പറയുന്നത്. അതൊരു വലിയ വർധനമാണ്. ഇന്ത്യയിലെ കന്നുകാലി എരുമകളുടെ എണ്ണം ഏകദേശം 30.7 കോടി തുടരുമ്പോഴും കശാപ്പ് ചെയ്യുന്ന മൃഗങ്ങളുടെ എണ്ണം ഇങ്ങനെ ഉയരുകയാണ്. 2025 4.16 കോടിയിൽ നിന്ന് 27 ഇത് 4.42 കോടിയായി ഉയരുമെന്നാണ് USDA പ്രവചനം. എരുമയിറച്ചി ഉൽപാദനം 50 ലക്ഷം എത്തുമെന്നും ഇതിന്റെ ഏകദേശം 40% കയറ്റുമതി ചെയ്യപ്പെടുമെന്നും ഈ റിപ്പോർട്ടിൽ കൃത്യമായും പറയുന്നുണ്ട്. 2026 ആദ്യ പകുതിയിൽ എരുമയിറച്ചി കയറ്റുമതി 22% വർദ്ധിച്ചത്. ടെണ്ണിന് ലഭിക്കുന്ന ശരാശരി വിലയിലും 18% വർധന ഉണ്ടായിട്ടുണ്ട്. അതേസമയം എരുമപ്പാലിന്റെ വിലയും ഉയരുകയാണ്. ഉത്തർപ്രദേശിലെ ചില മേഖലകളിൽ എരുമപ്പാലിന്റെ സംഭരണ വില ലിറ്ററിന് ഏകദേശം 60 രൂപയായി. മുംബൈയിൽ September 1 എരുമപ്പാലിന്റെ മൊത്ത വില ലിറ്ററിന് 102 രൂപയിലും എത്തി. 70 വർഷത്തിനിടെ ഏറ്റവും വലിയ ഒറ്റത്തവണ വർധനവാണ് ഇതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലും പാൽ സംഭരണ വില ലിറ്ററിന് 6 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. തീറ്റ ചെലവ് വർധനയാണ് ക്ഷീര കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. പ്രധാന തീറ്റ ചേരുവകളുടെ വില ഏകദേശം 25% ഉയർന്നു കഴിഞ്ഞു. ചോളത്തിന്റെ കൃഷി വിസ്തീർണം 4.1% കുറഞ്ഞതോടെ ഉൽപാദനം 5.51 കോടി ടണ്ണിൽ നിന്ന് 5 കോടി ടണ്ണായി കുറയുമെന്നും USDA കണക്ക് കാണിക്കുന്നുണ്ട്. തീറ്റ ചെലവ് വർദ്ധിച്ചതോടെ ഉൽപാദനക്ഷമത കുറഞ്ഞ എരുമകളെ നേരത്തെ വിൽക്കാൻ കർഷകർ തയ്യാറാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കൂടുതൽ ഉൽപാദന ശേഷിയുള്ള എരുമകളെ നേരത്തെ വിൽക്കുന്നതിന്റെ സാഹചര്യം ഉണ്ടായാൽ ഭാവിയിൽ പാലിന്റെ ലഭ്യതയെ ബാധിക്കുമെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ. ഇന്ത്യയിലെ മൊത്തം പാൽ ഉൽപാദനത്തിന്റെ 43%ത്തിലധികവും എരുമകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതിനാൽ എരുമകളുടെ എണ്ണം കുറയുന്നത് രാജ്യത്തിന്റെ ക്ഷീരമേഖലയെ നേരിട്ട് തന്നെ ബാധിക്കും. ശരിക്കും നമ്മുടെ കേരളത്തിൽ എരുമകൾ അത്രത്തോളം ഇല്ല, അല്ലെങ്കിൽ നമ്മൾ എരുമപ്പാൽ അധികം ഉപയോഗിക്കുന്നില്ലെങ്കിലും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എരുമപ്പാൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മൊത്ത വ്യാപാരത്തെ കണക്കാക്കി ഈ കണക്കുകളൊക്കെ പറഞ്ഞത്. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോകണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

അപകടം നടന്നാൽ നമ്മൾ ആദ്യമായി എന്താണ് ചെയ്യാറുള്ളത്? അപകടം നടന്നയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു സഹായങ്ങൾ പലപ്പോഴും അവരുടെ ജീവന് തന്നെ ഭീഷണി ആയേക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപകടം നടന്ന ശേഷമുള്ള ആദ്യത്തെ 60 മിനിറ്റുകൾ, അപകട സ്ഥലത്ത് നമ്മൾ അറിയാതെ വരുത്തുന്ന വലിയ തെറ്റുകൾ, അപകടം സംഭവിച്ചയാൾക്ക് നൽകേണ്ട ആദ്യ ചികിത്സകൾ, റോഡ് അപകടങ്ങളിൽ ജീവൻ നിലനിർത്താൻ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തര ട്രോമാ കെയർ വിവരങ്ങൾ, ഇവയെക്കുറിച്ച് സംസാരിക്കാനായി എത്തുന്നു അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ട്രോമാ കെയർ ഹെഡ് ഡോക്ടർ അനീഷ. കേൾക്കാം നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ലൗഡ് സ്പീക്കറിൽ ആർ ജെ ഏലിക്കുട്ടിയോടൊപ്പം.

ജുജു എക്സ്പ്രസ് ഹിറ്റായതോടുകൂടി പിന്നാലെ വരികയാണ് കാഞ്ഞങ്ങാട്ടും കാസർഗോഡും റെയിൽവേയുടെ കോച്ച് റെസ്റ്റോറന്റ്. അതൊരു വൈബ് തന്നെയാണ് കേട്ടോ. പയ്യന്നൂരിന് ശേഷമാണ് കാഞ്ഞങ്ങാട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനുകളിൽ കോച്ച് റെസ്റ്റോറന്റ് വരുന്നത്. സംസ്ഥാനത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോച്ച് റെസ്റ്റോറന്റുകളാണ് കേട്ടോ ഈ വരാൻ പോകുന്നത്. എന്നാൽ ഇതിൽ കാഞ്ഞങ്ങാട് അനുബന്ധിച്ച കോച്ച് റെസ്റ്റോറന്റ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ മത്സ്യ മാർക്കറ്റിലെ ദുർഗന്ധം കാരണം വേണ്ട എന്ന് വെക്കാനുള്ള നീക്കത്തിലാണ് കരാറുകാരൻ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന്റെ റെസ്റ്റോറന്റ് ജോലികൾ ഉടൻ ആരംഭിക്കുമെന്നും കരാറുകാരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പയ്യന്നൂരിലെ കോച്ച് റെസ്റ്റോറന്റ് കരാറെടുത്തവർ തന്നെയാണ് കാഞ്ഞങ്ങാട്ടെയും കാസർഗോഡെയും കോച്ച് റെസ്റ്റോറന്റുകളും നടത്തിപ്പിനെടുത്തത്. കാഞ്ഞങ്ങാടിന്റെ ഒരു തീരാശാപമാണ് കേട്ടോ ഈ മത്സ്യത്തിന്റെ ഗന്ധം. മത്സ്യ മാർക്കറ്റിൽ നിന്നുള്ള മലിനജലവും അവശിഷ്ടങ്ങളും ഒഴുകിയെത്തുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്കാണ്. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പഴയ റെയിൽവേ ഗേറ്റിന് സമീപമാണ് കോച്ച് റെസ്റ്റോറന്റ് റെയിൽവേ സ്ഥലം അനുവദിച്ചത്. ഇവിടെയാണ് റെയിൽവേ ഇപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലമുള്ളതും. ഈ സ്ഥലത്തിന് നേരെ എതിർവശത്താണ് ഞാൻ ഈ പറഞ്ഞ മത്സ്യ മാർക്കറ്റ്. അപ്പോ മലിനജലം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യമൊന്നും ഇല്ലാത്തതിനാൽ സ്റ്റേഷൻ റോഡിലേക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഈ അടുത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഓവുചാൽ നിർമ്മിച്ചിരുന്നു. ഇതുവഴി കടന്നു പോകുമ്പോൾ രൂക്ഷമായിട്ടുള്ള ഗന്ധവും ഉണ്ട്. പോകുന്നവർക്കറിയാം മലിനജലത്തിന് പുറമെ കോഴിയുടെ അവശിഷ്ടങ്ങളും തള്ളുന്നതായിട്ട് കരാറുകാരൻ പറയുന്നുണ്ട്. കൂടാതെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പാർക്ക് ചെയ്താണ് രാവിലെ മീൻ വാഹനങ്ങൾ മീനിറക്കുന്നത്. ഇതും ദുർഗന്ധത്തിന് കാരണമാകുന്നുണ്ട്. കാലങ്ങളായി പരിഹരിക്കാതെ കിടക്കുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ഇത്. ഇതിന് പരിഹാരം കാണാൻ അധികൃതർ മടിച്ചതോടെയാണ് റെയിൽവേയുടെ പദ്ധതി നഷ്ടമാകുന്നത്. മലിനജലം കാരണം ഇതുവഴി വരുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്ന് കരാറുകാരൻ പറയുന്നു. മിക്ക ആളുകളും ദീപ്തി തിയേറ്റർ റോഡ് വഴിയാണ് സ്റ്റേഷനിലെത്തുന്നത്. ഇതിന് പരിഹാരം കാണാത്തടത്തോളം ഇവിടെ ഈ റെസ്റ്റോറന്റ് നടക്കില്ല എന്നാണ് പറയുന്നത്. ഈ കോച്ച് റെസ്റ്റോറന്റ് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭയങ്കര രസമാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് ഈ കോച്ച് റെസ്റ്റോറന്റ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ആരംഭിച്ചത്. സ്റ്റേഷന് മുൻവശം പ്രത്യേക പാളത്തിലുള്ള ജുജു എക്സ്പ്രസ് എന്ന് പേരിട്ട ഹോട്ടൽ ഹിറ്റായതോടുകൂടിയാണ് മറ്റിടങ്ങളിൽ ഇത് ആരംഭിച്ചാലോ എന്നുള്ളൊരു ചിന്ത വന്നത്. കാസർഗോഡ് ഉടൻ തന്നെ കോച്ച് എത്തിച്ച് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടി തുടങ്ങും. നിലവിലെ സ്ഥിതിയിൽ കാഞ്ഞങ്ങാട്ടെ റെസ്റ്റോറന്റ് ഒഴിവാക്കാൻ കാത്തു നിൽക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് കരാറുകാരൻ. എന്തായാലും കേരളത്തിന്റെ മറ്റ് മനോഹരമായിട്ടുള്ള ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടല്ലോ. പലയിടത്തും ഇപ്പോൾ പുതുക്കി പണിയിലൊക്കെ നടക്കുകയാണ്, ഇവൻ നമ്മുടെ കൊല്ലം ഉൾപ്പെടെ. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള കോച്ച് റെസ്റ്റോറന്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ സ്വീകരിക്കും. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ബ്രേക്ക്.
1: ഈ 2,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഫീസ് വരികയാണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 15 സൂപ്പർ മാർക്കറ്റുകളിൽ UPI പണിമുടക്കാണ് കേട്ടോ. ഇനി അറിഞ്ഞില്ല എന്ന് പറയരുത്. സംസ്ഥാനത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ UPI വഴിയുള്ള പണമിടപാടുകൾ പ്രതിഷേധ സൂചകമായി നിർത്തിവെക്കുമെന്നാണ് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ കേരള ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. അതായത് വ്യാപാരികളിൽ നിന്ന് ഫീസ് ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഇവരുടെ ഈ ഒരു നടപടി. അടിയന്തരമായിട്ട് ആ ഒരു തീരുമാനം പിൻവലിക്കണമെന്നാണ് കേട്ടോ ഇവരുടെയൊക്കെ ആവശ്യം. പറഞ്ഞു വരുന്നത്, 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് നിശ്ചിത ചാർജ് ഈടാക്കാനാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഒക്ടോബർ 15 മുതൽ ഈ ഫീസ് ഈടാക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും കറൻസി നോട്ടുകളും പതിവ് പോലെ സ്വീകരിക്കുമെന്ന് നമ്മുടെ ഈ അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ വ്യാപാരികൾക്കും ഈ തീരുമാനം വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഒരു ശരാശരി കുടുംബം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഒരു സമയം 4,000 മുതൽ 5,000 രൂപ വരെയുള്ള സാധനങ്ങൾ വാങ്ങാറുണ്ട്. നിലവിലുള്ള വിലക്കയറ്റം കാരണം 3-4 സാധനങ്കൾ വാങ്ങുമ്പോൾ തന്നെ 2,000 രൂപ കടക്കും. 1,000 രൂപയ്ക്ക് 0.4% എന്ന കണക്കിൽ 4 രൂപ വെച്ചാണ് ഈ ഒരു ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ 5,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 20 രൂപ തൊട്ട് ഫീസ് ഈടാക്കേണ്ടി വരും. ഇത് വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. വ്യാപാരികൾ ഇതിനോടകം തന്നെ കേന്ദ്രമന്ത്രിയെ കണ്ട് തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തീരുമാനം നടപ്പാകുമോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കാരണം തീരുമാനം പിൻവലിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ഈ പറഞ്ഞതുപോലെ ഒക്ടോബർ 15 സൂപ്പർ മാർക്കറ്റുകളിൽ ഈ ഒരു UPI പണിമുടക്ക് അറിയിച്ചിട്ടുള്ളത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഡിസ്ചാർജ് ആയി, പക്ഷേ വീട്ടിൽ ചെന്നാ ഇതുപോലെ ആര് നോക്കാനാ?
1: അതിനല്ലേ റാഫ രോമയും റാഫ ഹെൽത്ത് സെന്ററും ചേർന്ന് സയൂർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ആശുപത്രി കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യം വരെ കംപ്ലീറ്റ് കെയർ തരുന്ന ട്രാൻസിഷണൽ കെയർ സെന്റർ ആണിത്.
2: സയൂർ ഹോസ്പിറ്റൽ ഒക്ടോബർ 18 മുതൽ ഇളമ്പൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം, സയൂർ ഇൻ ബിറ്റ്വീൻ.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇനി മഴയും വെയിലും ഒന്നും കൊള്ളേണ്ട. ജീവനക്കാർക്ക് പുതുപുത്തൻ BMW കാറുകൾ സമ്മാനിച്ചിരിക്കുകയാണ് ഒരു റെസ്റ്റോറന്റ് ഉടമ. മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്കാണ് കേട്ടോ പുതുപുത്തൻ BMW കാറുകൾ സമ്മാനിച്ചത്. സംഭവം നമ്മുടെ ഇന്ത്യയിലല്ല, പക്ഷേ ചൈനയിലാണ്. ദിവസവും ജോലിക്ക് പോകുമ്പോൾ തന്റെ ജീവനക്കാർ മഴയും വെയിലും കൊള്ളേണ്ടെന്ന ആഗ്രഹമാണ് സമ്മാനം നൽകിയതിന് പിന്നിലെന്ന് ഉടമ പറയുകയും ചെയ്തു. അതായത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്ററിന്റെ റിപ്പോർട്ട് പ്രകാരം മധ്യ ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലെ ജിയോവോസുവോയിൽ നിന്ന് ബീഫ് ഹോട്ട്സ്പോട്ട് റെസ്റ്റോറന്റ് ശൃംഖല നടത്തുന്ന മയാൻലി ാണ് ജീവനക്കാർക്ക് കാറുകൾ സമ്മാനിച്ചത്. തന്റെ ഭൂരിഭാഗം ജീവനക്കാരും ഇലക്ട്രിക് സ്കൂട്ടറുകളിലാണ് ജോലിക്ക് എത്തുന്നതെന്ന് യാൻലി ശ്രദ്ധിച്ചിരുന്നു. തണുപ്പ്, മഴ, ശക്തമായ കാറ്റ് തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥയിൽ ജീവനക്കാർ യാത്ര ചെയ്യേണ്ടി വരുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് തനിക്ക് തോന്നി. September 24 യാൻലി തന്റെ ജീവനക്കാരെ ഒരു മീറ്റിംഗിനാണെന്ന് പറഞ്ഞ് BMW ഷോറൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഷോറൂമിൽ എത്തിയപ്പോഴാണ് ജീവനക്കാർക്ക് സർപ്രൈസ് മനസ്സിലായത്. ഓരോ BMW കാറിനും ഏകദേശം 3 ലക്ഷം യുവാൻ, അതായത് ഏകദേശം 43 ലക്ഷം രൂപ വിലയുണ്ടെന്നാണ് റിപ്പോർട്ട്. യാൻലി തന്നെ കാറുകളുടെ മുഴുവൻ വിലയും അടച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇതുപോലൊരു സമ്മാനം ലഭിക്കുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല എന്നാണ് ജീവനക്കാരുടെ പ്രതികരണം. തണുത്ത കാലാവസ്ഥയിൽ യാത്ര ചെയ്ത് തിരിച്ചെത്തിയ ഒരു ജീവനക്കാരന്റെ മുഖം ചുവന്നിരിക്കുന്നത് കണ്ടാണ് തന്നെ ഏറെ സ്വാധീനിച്ചതെന്ന് ഈ ഹോട്ടലിന്റെ ഉടമയായിട്ടുള്ള യാൻലി പറയുന്നുണ്ട്. തനിക്ക് സുഖമായി യാത്ര ചെയ്യാൻ കഴിയുമ്പോൾ തന്റെ ജീവനക്കാർ എന്തുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ സഹിക്കണമെന്ന് ചിന്തിച്ചാണ് ജീവനക്കാർക്ക് കാറുകൾ സമ്മാനിക്കാൻ പ്രേരണയായതെന്നും വ്യക്തമാക്കി കേട്ടോ ഹോട്ടലിന്റെ ഉടമ. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയും ഒരുപക്ഷെ നിങ്ങളെ മീറ്റിംഗിനെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും കാർ ഷോറൂമിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് കാർ വാങ്ങി തരാനായിരിക്കും അല്ലേ. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമ്മാനമായി പോയി. ആ ജീവനക്കാർക്കൊക്കെ വളരെയധികം സന്തോഷവുമായി. കീപ് ഓൾ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ബാറ്ററികളുടെ രാജാവാണ് ലിഥിയം. വിദേശ സർവീസുകളൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി ഇന്ത്യ ചില നീക്കങ്ങൾ നടത്തുകയാണ്. അർജന്റീനയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ നീക്കങ്ങൾ. അർജന്റീന അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ലിഥിയം ഇറക്കുമതി നടത്താനാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ത്യയും അർജന്റീനയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യയിലേക്ക് ലിഥിയം കൂടുതലായി എത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യാവസായിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. വിദേശ രാജ്യങ്ങളിലെ ലിഥിയം റിസർവുകൾ കൂടുതലായി സ്വന്തമാക്കാനാണ് നിലവിൽ ഇന്ത്യയുടെ ശ്രമം. ഇന്ത്യ അർജന്റീന സഹകരണത്തിന്റെ ഭാഗമായിട്ട് ന്യൂഡൽഹിയിൽ വെച്ച് കരാറിൽ ഒപ്പിടുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഓസ്ട്രേലിയ, ചിലി എന്നിവിടങ്ങളിലെ ലിഥിയം ബ്ലോക്കുകൾ ഏറ്റെടുക്കാനുള്ള നീക്കങ്ങളും നമ്മുടെ ഇന്ത്യ നടത്തുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് പരിമിതമായ ലിഥിയം റിസർവ് ആണ് കേട്ടോ ഉള്ളത്. നിലവിൽ അർജന്റീനയിലെ 5 ലിഥിയം ബ്ലോക്കുകൾ ഇന്ത്യ ഏറ്റെടുത്തിട്ടുണ്ട്. 5 ബ്ലോക്കുകൾ കൂടി ഏറ്റെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. വിദേശ വിപണികളിലേക്ക് കൂടുതൽ സ്വകാര്യ കമ്പനികളെ ആകർഷിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ലിഥിയം ഇത്ര പ്രാധാന്യമാകുന്നത്? ഇന്ത്യയെ സംബന്ധിച്ച് വിവിധ മേഖലകളിൽ ലിഥിയം വളരെ നിർണായകമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ചെലവ് ലിഥിയം അയൺ ബാറ്ററികളുടെ ഇറക്കുമതിയായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ കൂടുതൽ ലിഥിയം ലഭ്യമാകുന്നതോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില വലിയ തോതിൽ കുറയാൻ കാരണമാകും. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാൻ ഇത് വളരെയധികം സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അടുത്ത നേട്ടം. ഇന്ത്യ നിലവിൽ ലിഥിയം ബാറ്ററികൾക്കായിട്ട് ചൈന, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. അർജന്റീന അടക്കമുള്ള ഇടങ്ങളിൽ ലിഥിയം ഖനികൾ സ്വന്തമാക്കുന്നതോടെ ഇറക്കുമതി ബിൽ വലിയ തോതിൽ കുറയ്ക്കാനും സാധിക്കും. വർദ്ധിക്കുന്ന തൊഴിലവസരങ്ങളാണ് കേട്ടോ മറ്റൊരു ഹൈലൈറ്റ്. ഖനനം, ബാറ്ററി മാനുഫാക്ചറിംഗ്, ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രി എന്നീ മേഖലകളിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ ഇതുവഴി സൃഷ്ടിക്കപ്പെടും. ചാക്രികമായി ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ വളരെ നേട്ടമായിട്ട് മാറ്റും. ഭാവിയിലെ ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് ഫോസിൽ ഇന്ധനങ്ങളോടുള്ള ആശ്രിതത്വം കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ ലിഥിയം വരുന്നതോടുകൂടി വളരെയധികം സഹായിക്കും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ അതിവേഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം അധികമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നതോടുകൂടി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കുറച്ചുകൂടി കൂടും എന്ന് തന്നെ പറയാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടം.

പഠനത്തിനായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കില്ല. വിൽക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡാണ്. അത് പഠിച്ചത് ഓൺലൈൻ വഴിയാണ്. വേറിട്ടൊരു സംരംഭവുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായ മലപ്പുറത്തുകാരിയുടെ വാക്കുകളാണ് ഞാനീ പറഞ്ഞത്. പ്രഭാത സവാരി കഴിഞ്ഞ് തളർന്നു വരുന്നവർക്ക് ഉന്മേഷമേകുന്ന തണുത്ത സ്മൂത്തിയും പോഷക സമൃദ്ധമായ ചിയാ സീഡ് പുഡിങ്ങും പുഞ്ചിരിയോടെ വിളമ്പുന്ന ഒരു 21-കാരി. മലപ്പുറം പുത്തൂർ ബൈപ്പാസിനടുത്ത് അത് രാവിലെ എത്തിയാൽ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം. വ്യായാമം ചെയ്ത് ക്ഷീണിച്ചു വരുന്നവർക്കും ആരോഗ്യ ബുദ്ധിമുട്ടുള്ള നാട്ടുകാർക്കും സ്വാദിഷ്ടവും സമ്പൂർണമായ പ്രഭാത ഭക്ഷണം ഒരുക്കി ശ്രദ്ധ നേടുകയാണ് മാറാക്കര തണ്ടാണി വട്ടപ്പറമ്പ് അത്താണിക്കൽ അഫ്നാഷെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചുമിടുക്കി. ഹോൾസം ബൗൾ എന്ന പേരിൽ തുടങ്ങിയിരിക്കുന്ന ഈ ചെറിയ ഭക്ഷണശാല ഇന്ന് നാടിന്റെ പ്രിയപ്പെട്ട ഒരു താവളമായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. നല്ലത് കണ്ടാൽ അക്സെപ്റ്റ് ചെയ്യുന്നവരാണല്ലോ നമ്മുടെ മലയാളികളൊക്കെ തന്നെയും. പരമ്പരാഗത പ്രഭാത ഭക്ഷണ ശീലങ്ങളിൽ നിന്ന് തികച്ചും വേറിട്ട് നിൽക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് അഫ്നയുടെ പരിചയപ്പെടുത്തുന്നത്. അതായത് ജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ആരോഗ്യബോധം തിരിച്ചറിഞ്ഞാണ് ഈ യുവ സംരംഭക ഹെൽത്തി ഫുഡ് എന്ന ആശയത്തിലേക്ക് തിരിഞ്ഞത്. അവിക്കാഡോ സാൻഡ്വിച്ച്, പീനട്ട് ബട്ടർ സാൻഡ്വിച്ച്, ഓട്സ്, ചിയാസീഡ് പുഡിംഗ്, പ്രത്യേക സ്മൂത്തികൾ എന്നിവയാണ് അഫ്നയുടെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ. കൃത്രിമ നിറങ്ങളോ ആരോഗ്യത്തിന് ഹാനികരമായ ചേരുവകളോ പഞ്ചസാരയോ പൂർണ്ണമായും ഒഴിവാക്കി തന്നെയാണ് ഇവയ്ക്ക് തയ്യാറാക്കുന്നത്. മധുരത്തിനായി പ്രകൃതിദത്ത തേൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് ഈ വിഭവങ്ങൾ തയ്യാറാക്കാൻ അഫ്ന പരിശീലനം നേടിയത്. എന്തായാലും ഈ സംരംഭത്തിന് പിന്നിൽ ആത്മാഭിമാനത്തിന്റെയും അതിജീവനത്തിന്റെയും വലിയൊരു കഥ കൂടി ഉണ്ട് കേട്ടോ. മലപ്പുറം മുണ്ടപ്പറമ്പ് കോളേജിലെ BA സോഷ്യോളജി വിദ്യാർത്ഥിനിയായ അഫ്നയ്ക്ക് വീട്ടുകാർക്ക് സാമ്പത്തിക ഭാരമാകാതെ സ്വന്തം അധ്വാനത്തിലൂടെ പഠന ചെലവുകൾ കണ്ടെത്തണമെന്ന് ഒരു ദൃഢനിശ്ചയമുണ്ട്. അങ്ങനെയാണ് അഫ്ന ഈ ഒരു സംരംഭകത്തിലേക്ക് ചുവടുവെക്കുന്നത്. ഒരു ദിവസം പുലരും മുൻപേ അഫ്നയുടെ അധ്വാനം ആരംഭിക്കും. പുലർച്ചെ 4 മണിക്ക് ഉണർന്ന് വീട്ടിൽ വെച്ച് വിഭവങ്ങൾ സ്വയം പാകം ചെയ്താണ് സ്റ്റാളിലെത്തിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 6:15 മുതൽ 8:15 വരെയും ഞായറാഴ്ച 10 മണി വരെയുമാണ് കേട്ടോ ഈ സ്റ്റാളിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. തുടക്കത്തിൽ തന്നെ മികച്ച ഉപഭോക്തൃ പ്രതികരണമാണ് അഫ്നയ്ക്ക് ലഭിക്കുന്നത്. ആദ്യ 11 ദിവസങ്ങളിൽ ഒരു അവധി പോലും എടുക്കാതെയാണ് കേട്ടോ സ്റ്റാൾ പ്രവർത്തിച്ചത്. കഴിച്ചവർ വീണ്ടും തേടിയെത്തുന്നതും പുതിയ ആളുകൾ വിഭവങ്ങളുടെ രുചി അറിഞ്ഞ് ദിനം പ്രതി എത്തുന്നതും അഫ്നയ്ക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ന്യായമായ വിലയ്ക്കാണ് അവിടെ പോഷക സമൃദ്ധമായിട്ടുള്ള ഈ ഒരു ഭക്ഷണം നൽകാൻ കഴിയുന്നത്. ആളുകൾ അത് വളരെ സന്തോഷത്തോടുകൂടി അക്സെപ്റ്റ് ചെയ്യുന്നു. അത് കാണുമ്പോൾ അഫ്നയ്ക്കും ഭയങ്കര സന്തോഷമാണ്. കട്ട സപ്പോർട്ടായിട്ട് കുടുംബവും ഉണ്ട് കേട്ടോ കൂടെ. കുടുംബത്തിന്റെ പിന്തുണയും എല്ലാ കാര്യത്തിനും അവർ നൽകുന്ന സപ്പോർട്ട് അടിപൊളിയാണ്. പഠനത്തിനിടയിലും ഈ ഹെൽത്തി ഫുഡ് സ്റ്റാൾ നിർത്തിവെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അഫ്നയുടെ തീരുമാനം. എന്തായാലും അഫ്നയുടെ ആ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കോൺസെപ്റ്റിനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: BSNL ഉപഭോക്താക്കളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ വമ്പൻ മാറ്റങ്ങൾ വരുന്നുണ്ട്. 2026 നാല് സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. അതായത് ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് 2026 BSNL നാല് സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. സ്പാങ് ലാബ്സുമായി ചേർന്നുള്ള AI സെക്യൂരിറ്റി, ഭാരത് സന്ദേശ് വഴിയുള്ള സ്മാർട്ട് സർക്കാർ സന്ദേശങ്ങൾ, വാണി ആപ്പിലെ പുതിയ ഫീച്ചറുകൾ, നെറ്റ്വർക്ക് വേഗത കൂട്ട, ഫുജിറ്റ്സുമായുള്ള ഫോട്ടോണിക് പങ്കാളിത്തം എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഫാം സന്ദേശങ്ങൾ കുറയ്ക്കുക, കൃത്യമായ അറിയിപ്പുകൾ ലഭിക്കുക, ഭാവിയിൽ ഭാരത് ഫൈബർ വേഗത്തിലാക്കുക എന്നിവയാണ് ഉപഭോക്താക്കൾക്ക് ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്. വാണി ആപ്പിൽ ഇനി ഓട്ടോമാറ്റിക് ലൊക്കേഷൻ ഡിറ്റക്ഷൻ, ലൈവ് നെറ്റ്വർക്ക് സ്റ്റാറ്റസ്, പ്രാദേശിക ഭാഷകളിലുള്ള വോയിസ് പരാതി പരിഹാരം എന്നിവയൊക്കെ ലഭ്യമാകും. ഘട്ടംഘട്ടമായിട്ടായിരിക്കും കേട്ടോ ഈ ഓരോ ഫീച്ചറുകൾ എത്തിക്കുക. പൈലറ്റ് സർക്കിളുകളെ കുറിച്ചോ എന്നു മുതൽ ലഭ്യമാകുമെന്നതിനെ കുറിച്ചോ ഒന്നും തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിലെ 4G നെറ്റ്വർക്ക് ഭൂരിഭാഗവും 5G അനുയോജ്യമായിട്ടുള്ള രീതിയിലായതിനാൽ ഇത്തരം മാറ്റങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് BSNLനുള്ളത്. സൈബർ ഭീഷണി തടയാൻ സ്പാങ് ലാബ്സുമായി ചേർന്നാണ് BSNL ഇപ്പോൾ ഒരു AI സെക്യൂരിറ്റി സംവിധാനം ഒരുക്കാൻ പോകുന്നത്. നിലവിൽ എയർടെൽ നെറ്റ്വർക്ക് തലത്തിൽ തന്നെ സ്പാം പ്രതിരോധവും തട്ടിപ്പ് മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. ജിയോ ആകട്ടെ അനാവശ്യ സന്ദേശങ്ങളും കോളുകളും തടയാൻ AI മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഉത്സവ സീസണിൽ BSNL ഈ സേവനം വേഗത്തിൽ വ്യാപിപ്പിച്ചാൽ മറ്റ് ടെലികോം ഭീമന്മാരെ പോലെ എത്താനായിട്ട് നമ്മുടെ BSNLന് സാധിക്കും. BAH മെസഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഭാരത് സന്ദേശ് വഴി സർക്കാരുമായി ജനങ്ങൾക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയും. അതാണ് മറ്റൊരു നേട്ടം. സർക്കാർ വകുപ്പുകൾക്ക് സന്ദേശങ്ങൾ അയക്കാനും ജനങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ മറുപടി നൽകാനും ഇതുവഴി സാധിക്കുമെന്നുള്ളതാണ്. സ്പാം തടയുന്ന നിലവിലെ DLT സംവിധാനത്തിന് ഇത് കൂടുതൽ കരുത്തേകും. ഏതൊക്കെ മന്ത്രാലയങ്ങളിൽ നിന്നാണ് പങ്കാളികളാകുന്നതെന്നുള്ള വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പ്രാഥമിക പരീക്ഷണങ്ങൾക്ക് ശേഷമേ ഈ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടും ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ. എന്തായാലും നമ്മളൊരു BSNL ഉപഭോക്താക്കളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒന്നല്ല ഒരുപാട് അപ്ഡേഷൻസ് ആണ് വരാനിരിക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: പെട്രോൾ, ഡീസൽ, സി എൻ ജി, ഇ വി, ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ലാഭകരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇ വി തന്നെ ആയിരിക്കും തിരഞ്ഞെടുക്കുകയല്ലേ. പക്ഷേ ഇതൊക്കെ യാത്രകളെ അനുസരിച്ചാണ് കേട്ടോ ലാഭകരമായിട്ട് മാറുന്നത്. ബംഗളൂരു, കൊച്ചി എന്നിവിടങ്ങളിൽ പെട്രോൾ, ഡീസൽ, സി എൻ ജി, ഇ വി വാഹനങ്ങൾ തമ്മിൽ ഇന്ധന ചെലവ് താരതമ്യം ചെയ്യുന്നവർക്ക് കൃത്യമായ കണക്കുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒക്ടോബർ 11 രാവിലെ 6 മണിയിലെ ഇന്ധനവിലയും രാവിലെ പബ്ലിക് ഗാർഹിക ഇ വി ചാർജിംഗ് നിരക്കുകളും അടിസ്ഥാനമാക്കി ഓരോ കിലോമീറ്ററിനുമുള്ള ചെലവും ലാഭ കണക്കുകളും വിലയിരുത്തുകയാണ്. നവരാത്രി ബുക്കിംഗുകൾ തകൃതിയായി നടക്കുന്ന ഈ സമയത്ത് സിറ്റി ഹൈവേ യാത്രകൾക്ക് അനുയോജ്യമായ വാഹനം തിരഞ്ഞെടുക്കാൻ ഉറപ്പായിട്ട് ഈ ഒരു കണക്ക് നിങ്ങളെ സഹായിക്കും കേട്ടോ. അതായത് ഈ പറഞ്ഞ ദിവസത്തെ ഇന്ധനവില എന്ന് പറയുന്നത് ഡൽഹിയിൽ പെട്രോളിന് 102.12, ഡീസൽ 95.20, സി എൻ ജി കിലോയ്ക്ക് 86.68. ഇനി ബംഗളൂരുവിലാണെന്നുണ്ടെങ്കിൽ 99.56 രൂപയാണ് ഡീസലിന്. പെട്രോളിന് 111.68 ഉണ്ട്, സി എൻ ജിക്ക് 98 രൂപ. നമ്മുടെ

കൊച്ചിയിലോ ഡീസലിന് 112.99 പെട്രോളിന് 112.99 ഡീസലിന് 102.08 സി എൻ ജിക്ക് 102.50. ഇനി ഇ വി ചാർജിംഗിന്റെ നിരക്കുകൾ ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഇ വി മീറ്ററിന് 4.5 kW, ബാംഗ്ലൂരിലെ വീടുകളിൽ 6.9 per kW, കേരളത്തിൽ ഗാർഹിക നിരക്ക് 6.75 per kW, പബ്ലിക് ചാർജിംഗ് കർണാടകയിലാണെന്നുണ്ടെങ്കിൽ 4.5 per kW, കേരളത്തിൽ ഡി സി ചാർജിംഗ് 11 രൂപ 13 kW എന്നിങ്ങനെയാണ്. ഇപ്പോൾ പ്രധാന വിവരങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥ റോഡ് യാത്രകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വാഹനങ്ങളുടെ ഇന്ധനക്ഷമത 1.2 L, പെട്രോളിന് 17 km, 1.5 L ഡീസലിന് 19 km, ഫാക്ടറി സി എൻ ജിക്ക് 27 km, ജനപ്രിയ ഇ വികളിൽ ടിയാഗോ ഇ വിയുടെ 7.77 km/kW എന്നിവയാണ്. നെക്സോൺ ഇ വിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6.8 km/kW എന്നിവയുടെ ശരാശരി അടിസ്ഥാനത്തിൽ 7 km/kW എന്നിങ്ങനെ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ നഗരത്തിലും ഇത് മാറ്റമാണ്. ഇനി കണക്കുകൾ നൽകുന്ന സൂചന വ്യക്തമാണ്. പെട്രോളുമായി താരതമ്യം ചെയ്യുമ്പോൾ സി എൻ ജിയിൽ ഓടുമ്പോൾ കിലോമീറ്ററിന് 2 രൂപ മുതൽ 3 രൂപ വരെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഒരു ഹാച്ച് ബാക്കിന്റെ സി എൻ ജി വേരിയന്റിനായിട്ട് അധികമായി മുടക്കുന്ന തുക എന്ന് പറയുന്നത് 92,000 രൂപയാണ്. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ ഡൽഹിയിൽ 33,000 km ബംഗളൂരുവിൽ അതിലും കുറഞ്ഞ ദൂരവും ഓടിച്ചാൽ മതിയാകും കേട്ടോ. അതിനുശേഷം ഓരോ കിലോമീറ്ററിലും നമ്മുടെ ലാഭം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം പെട്രോളിനേക്കാൾ ഡീസൽ വാഹനങ്ങൾ നൽകുന്ന ലാഭം കുറവാണ്. കിലോമീറ്ററിന് 1 രൂപ മുതൽ 1.4 രൂപ വരെ മാത്രമേ ഉള്ളൂ. ഒരു മിഡ് സൈസ് എസ് യുടെ ഡീസൽ പതിപ്പിനായിട്ട് അധികം നൽകേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് 1.5 lakh to 1.5 crore. അതായത് 1 lakh km എങ്കിലും അധികം ഓടിയാലേ നമുക്ക് പിന്നീട് അത് ലാഭകരമായിട്ട് മാറ്റാൻ കഴിയുകയുള്ളൂ. ഏറ്റവും കുറഞ്ഞ റണ്ണിംഗ് കോസ്റ്റ് നൽകുന്നത് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഗാർഹിക കണക്ഷനിലോ ഇ വി നിരക്കുകളിലോ ചാർജ് ചെയ്യുമ്പോൾ ടാറ്റ നെക്സോൺ പെട്രോളും നെക്സോൺ ഇ വിയും തമ്മിലുള്ള 5.1 lakh rupees വില വ്യത്യാസം മുതലാകണമെങ്കിൽ നഗരവും ചാർജിംഗ് രീതിയും അനുസരിച്ച് ഏകദേശം 86,000 മുതൽ 1 lakh km വരെ വാഹനം ഓടണം. ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും CGD അറിയിപ്പുകളും സംസ്ഥാന സർക്കാരുകളുടെ ഇ വി താരിഫ് പരിഷ്കരണങ്ങളും ഭാവിയിൽ ഈ കണക്കുകളെ സ്വാധീനിച്ചിരിക്കാം. എന്നാലും ഇ വി തന്നെയാണ് ഏറ്റവും മികച്ചത്. ഇപ്പോൾ നമ്മളൊരു വാഹനം പുതുതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മുടെ യാത്രകളെ ഡിപ്പെൻഡ് ചെയ്ത് അത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും മികച്ച തീരുമാനം. ഈ ഒരു അപ്ഡേഷനോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പർ.

0: നിശാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാ ഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫ് എന്നത് നമ്മൾ നാളെയിലേക്ക് കരുതി വെക്കുന്ന ചില വലിയ സ്വപ്നങ്ങൾ മാത്രമല്ല, മറിച്ച് ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ഈ ഓരോ നിമിഷവുമാണ്. ഇന്നലെയുടെ സങ്കടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയും നാളെയുടെ ആശങ്കകളെക്കുറിച്ച് ആലോചിച്ച് കൂട്ടിരുന്നും നമ്മൾ കൈവിട്ട് കളയുന്നത് ഈ കൈവെള്ളയിലുള്ള ഈ ഒരു പ്രസന്റ് ലൈഫിനെയാണ്. തിരികെ കിട്ടാത്ത ഇന്നലകൾക്കും കണ്ടിട്ടില്ലാത്ത നാളുകൾക്കും മധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർ പലപ്പോഴും ഇപ്പോഴെന്ന ഈ ഒരു അത്ഭുതത്തെ തിരിച്ചറിയാൻ മറന്നുപോകും. ശരിക്കും കടന്നുപോയ കാലം ഒരു ഓർമ്മ പുസ്തകം മാത്രമാണ്. വരാനിരിക്കുന്നത് തുറക്കാത്ത ഒരു കത്ത്. എന്നാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് ഈ ഒരൊറ്റ നിമിഷം മാത്രമാണ്. അതിനെ പൂർണ്ണമായി തൊട്ടറിയുക, അനുഭവിച്ചറിയുക എന്നത് തന്നെയാണ് ലൈഫിനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതി. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് ദിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മുടെ മനസ്സെപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? വഴിയിലെ തിരക്കുകളിൽ, ജോലി തിരക്കുകളിൽ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ, അങ്ങനെ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ പാഞ്ഞു പാഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നു. ഒരു കപ്പ് ചൂട് ചായ കുടിക്കുമ്പോൾ പോലും അതിൻ്റെ രുചി എൻജോയ് ചെയ്യുന്നതിന് പകരം അടുത്ത മണിക്കൂറിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത്. നമ്മുടെ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു പൂവ് നാളെ വാടുമോ എന്ന് ഭയന്നല്ല ഇന്ന് നമുക്ക് വേണ്ടി സുഗന്ധം തരുന്നത്. മഴത്തുള്ളികൾ മണ്ണി വീഴുമ്പോൾ ആ നിമിഷത്തിൻ്റെ കുളിര് മാത്രമാണ് സമ്മാനിക്കുന്നത്. ആ പ്രകൃതിയെപ്പോലെ ആഴത്തിലുള്ള ഒരു ശ്വാസമെടുത്ത് ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളെ തൊട്ടറിയാൻ പഠിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ സുന്ദരമാകുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: സ്ഥലം.
1: ആ എന്തിയ,
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടൻ തറക്ക്.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് ഒരു സമാനമാണ്.
2: കല്യാണത്തിക്ക് എനിക്ക് സമ്മതം. എന്നാ വേല?
1: അത് ഇങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലയാ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: ഉഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിലും സൗഹൃദത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുത്തുന്നത് ഈ നിമിഷത്തെ മറക്കുമ്പോഴാണ്. കൂടെയുള്ള ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഫോൺ സ്ക്രീനിലോ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. നാളെ ഇവർ നമ്മോടൊപ്പം ഉണ്ടാകുമോ? ഈ ബന്ധം എങ്ങോട്ട് പോകും എന്നൊക്കെയുള്ള ഭവിഷ്യത്തുകൾ ചിന്തിച്ച് ഈ പ്രസന്റ് ലൈഫിലെ സന്തോഷങ്ങളെ നമ്മളൊക്കെ കെടുത്തിക്കളയുന്നു. എന്നാൽ സ്നേഹമെന്നത് ഇപ്പോൾ കൈമാറേണ്ട ഒന്നാണ്. കൂടെയുള്ള ആളെ ചേർത്ത് പിടിക്കാൻ, അവരുടെ വാക്കുകൾക്ക് ശ്രദ്ധയോടെ കാതോർക്കാൻ, വിരൽത്തുമ്പിലെ ആ ചൂടറിയാൻ ഈ നിമിഷം മാത്രമേ ഉള്ളൂ. നാളെക്കുറിച്ചുള്ള ഭയം മാറ്റിവെച്ച് ഈ നിമിഷത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന കരുതലും സ്നേഹവുമാണ് അവരുടെ ഓർമ്മകളിൽ എന്നും ഉണ്ടാവുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാവുന്നൊരു പാട്ട്, നിശാഗന്ധി.

0: ഉഷാഗന്തി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മളിൽ ഭൂരിഭാഗം പേരും കഴിഞ്ഞു പോയ കാലത്തിൻ്റെ തടവുകാരാണ്. ആരോ നമ്മളോട് പറഞ്ഞ വാക്കുകൾ, നമ്മൾ ചെയ്ത തെറ്റുകൾ, കൈവിട്ടു പോയ അവസരങ്ങൾ, ഇവയൊക്കെ മനസ്സിനുള്ളിൽ ഇട്ടുവെച്ച് നമ്മൾ സ്വയം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മനസ്സിലാക്കുക, കഴിഞ്ഞുപോയ ഒന്നിനെയും തിരുത്താൻ നമുക്ക് കഴിയില്ല. ചിന്തകൾ കൊണ്ട് ഭൂതകാലത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്തിനാണ് അതിൻ്റെ ഭാരവും പേറി ഈ മനോഹരമായ നിമിഷത്തെ നമ്മളൊക്കെ നശിപ്പിക്കുന്നത്? മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് നൽകി, വിട്ടു നൽകേണ്ട ഓർമ്മകളെ വായുവിൽ പറത്തിവിട്ട് നമ്മുടെ ഹൃദയം കുറച്ചുകൂടി സിമ്പിളാക്കും. ഈ രാത്രിയിൽ ആ പഴം കഥകളുടെ ഭാരമെല്ലാം താഴ്വെച്ച് ഈ നിമിഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒന്ന് കണ്ണു തുറക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നാളെ എല്ലാം ശരിയാവും. അന്ന് ഞാൻ സന്തോഷമായിരിക്കും. ഇന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്നത് എത്രയെത്ര ചെറിയ ചെറിയ സന്തോഷങ്ങളെയാണ് അല്ലേ. നല്ലൊരു വീട് വയ്ക്കുമ്പോൾ, വലിയൊരു ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയൊരു നിലയിലെത്തുമ്പോൾ മാത്രം സന്തോഷിക്കാം എന്ന് കരുതുന്നത് എത്ര വലിയ തെറ്റാണ്. ജീവിതം എന്നത് വലിയ ലക്ഷ്യങ്ങളിൽ മാത്രം അധിഷ്ഠിതമായ ഒന്നല്ല, അത് വഴിയിലെ കാഴ്ചകൾ കൂടിയാണ്. വഴിയരികിലെ ഒരു ചെറിയ ചെരി, സുഹൃത്തിൻ്റെ ഒപ്പമുള്ള ഒരു പൊട്ടിച്ചെരി, രാത്രിയിൽ കേൾക്കുന്ന ഒരു പാട്ട്, പ്രിയപ്പെട്ടവരുടെ ഒരു ഫോൺ കോൾ, ഇതെല്ലാം ഈ നിമിഷം നമുക്ക് മുന്നിലുള്ള വലിയ സന്തോഷങ്ങളാണ്. ഭാവിയിലെ വലത്തിന് വേണ്ടി ഇന്നത്തെ ഈ ചെറിയ സന്തോഷങ്ങളെ മാറ്റിവെക്കാതിരിക്കൂ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: ഉഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ നാളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ജീവിക്കുക എന്നല്ല, മറിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ ശ്രദ്ധ നൽകുക എന്നതാണ്. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ മുഴുകുക, വിശ്രമിക്കുകയാണെങ്കിൽ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കുക, ഒരാളെ കേൾക്കുകയാണെങ്കിൽ ഹൃദയം കൊണ്ട് കേൾക്കുക. ഇന്ന് വിതയ്ക്കുന്ന വിത്തുകളാണ് നാളത്തെ നമ്മുടെ ലൈഫിൻ്റെ വിളവെടുപ്പ്. അപ്പോൾ ഇന്ന് ഈ നിമിഷത്തിൽ നമ്മൾ പുലർത്തുന്ന സ്നേഹവും കരുതലുമാണ് നമ്മുടെ നാളെ മനോഹരമാക്കുന്നത്. ലൈഫിലെ ഓരോ നിമിഷവും ഓരോ അനുഭവമാണ്. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മനുഷ്യനെന്ന നിലയിൽ നമ്മളൊക്കെ വളരുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമുക്ക് മുന്നിലുള്ള ഈ ജീവിതം എത്ര മനോഹരമായ ഒരു സമ്മാനമാണെന്ന് അറിയാമോ? എങ്കിലും നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാതെ പോകുന്നു. നാളെ എന്താകുമെന്ന ഭയമോ, ഇന്നലെ എന്തായെന്ന സങ്കടമോ ഇല്ലാതെ ഈ നിമിഷത്തിൻ്റെ ഭംഗിയെ തിരിച്ചറിയാൻ കഴിയുന്ന നിമിഷമാണ് യഥാർത്ഥ സന്തോഷം നമ്മയൊക്കെ തേടിയെത്തുന്നത്. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളെ അലട്ടുന്ന സകല ചിന്തകളെയും മാറ്റി നിർത്തും. നിങ്ങളുടെ ഉള്ളിലെ ശ്വാസത്തിൻ്റെ താളമറിയും. ചുറ്റുമുള്ള നിശബ്ദതയെ പ്രണയിക്കും. ഒരു കാര്യം മാത്രം ഓർക്കുക, ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനെ ഏറ്റവും മനോഹരമായി ജീവിച്ച് തീർക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിൻ്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിൻ്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ¡Gracias!